0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ಇದೆ. ರೇಡಿಯೋ ಸುನೋ 91.7 FM. ಕದರ್ಸ್ ಫೇವರೇಟ್ ರೇಡಿಯೋ ಸ್ಟೇಷನ್.

0: എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്.
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: ഹായ്, ഞാൻ ദേവാനന്ദ്. കത്തരന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട്

0: World Mental Health Day Special.
1: Hi, I'm Fatima Rinzi, consultant psychologist. സന്തോഷവും സമാധാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം തേടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടിയാൽ, വീട് വാങ്ങിയാൽ, കൂടുതൽ പണം ഉണ്ടായാൽ, ആളുകൾ നമ്മൾ അംഗീകരിച്ചാലൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇമോഷനാണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. അതിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇമോഷനാണ്. ആവേശം, എക്സൈറ്റ്മെന്റ് ഒക്കെ പോലെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻ. പക്ഷേ നമ്മുടെ ബ്രെയിൻ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നേടിയാലും കുറച്ച് സമയത്തിന് ശേഷം അത് നമുക്ക് സാധാരണമായിട്ട് തോന്നും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അവസ്ഥയല്ല നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഉള്ളതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ വെൽബീയിങ് എന്നൊരു കൺസെപ്റ്റിനെ നമ്മൾ സന്തോഷം എന്നതിൽ മാത്രമല്ല ഒതുക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാവുക, ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ഗ്രാറ്റിറ്റ്യൂഡും റെസീലിയൻസും ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്.
0: World Mental Health

പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി, 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-WhatsApp 7405055 or visit bima.com.qa.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്മാർട്ട് ടോക്ക്
3: ബ്രോട്ട് യു ബൈ
4: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
3: Association with it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.
5: മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഒരു വ്യക്തിയുടെ ലൈഫിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, വിശദമായി നമ്മൾ ഇന്ന് ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാനും അറിയാനും പോവുകയാണ്. റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ജനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന അതിഥി ഡോക്ടർ എൽ സി ഉമ്മൻ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. ഡോക്ടർ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
6: താങ്ക് യു.
5: ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും എത്രമാത്രം ശരിയാണ്?
6: അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒറ്റപ്പെടുന്നവർ സ്ട്രോങ് ആകണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ സ്ട്രോങ് അല്ല, ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സോഷ്യൽ മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്നല്ലേ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. അപ്പൊ ഒരു സാമൂഹ്യ ജീവിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹവുമായിട്ട് ഇഴകിച്ചേർന്ന് വേണം മുന്നോട്ട് പോകാൻ. അതാണ് മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ തലച്ചോറ് ആ തരത്തിൽ ഡിസൈൻ ചെയ്ത് വെക്കപ്പെട്ടവയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് റണ്ണിങ് വേൾഡിൽ ഇത്രയും ഒരു എല്ലാം വളരെ വേഗതയിൽ ഓടുന്നു, ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്നു, മനുഷ്യർ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി തീരെ ചുരുങ്ങി ഒരു ഗാഡ്ജറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഞാനും എന്റെ ഗാഡ്ജറ്റും എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിൽ നോക്കിയാൽ പോലും, ഒരു റെസ്റ്റോറന്റിൽ പോയാൽ പലപ്പോഴും താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാല് പേർ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയാൽ എല്ലാ ആ നാല് പേരും ആ സമയത്ത് പോലും അവനവന്റെ മൊബൈലിലേക്ക് കണ്ണുനട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്. അപ്പോ ഈ ഉൾവലിഞ്ഞു പോകുക അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് പോകുക, ഒറ്റപ്പെട്ടു പോകുക, അതൊരിക്കലും മാനസിക ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷെ ചില ആൾക്കാരുണ്ട് പ്രകൃതിയാലെ തന്നെ അവർ പണ്ടു മുതലേ ബേസിക്കലി ഉൾവലിഞ്ഞവരാണ്. അങ്ങനത്തെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ ഉള്ളവരുണ്ട്, ഇപ്പൊ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവർ. അവർ പൊതുവെ ബാക്കി ആരുമായിട്ടും വലിയൊരു ഇടപഴകൽ ഉണ്ടാകുന്ന ആൾക്കാരല്ല. അങ്ങനെയുള്ളവർ അവർ കംഫർട്ട് സോൺ ആയിരിക്കും അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള എല്ലാ മനുഷ്യർക്കും ഒറ്റപ്പെടലിന്റെ അവസ്ഥ അത് ഒട്ടും ഹെൽത്തി അല്ല, മാനസിക ആരോഗ്യത്തിന് അതൊട്ടും ഹെൽത്തി അല്ല.
5: ഓക്കെ, മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും, അയാളുടെ രീതികൾ എന്തായിരിക്കും?
6: ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ, ഇപ്പൊ മാനസിക ആരോഗ്യം നല്ലതാണ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ വൈകാരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മള് ഒരു വെൽബീയിങ് അവസ്ഥയിലേക്ക്, ഒരു സുസ്ഥിര അവസ്ഥയിലേക്ക്, സുസ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഒരു ആരോഗ്യ ഘടന ശരിയാവണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നിർണയിക്കപ്പെടുന്നത് നമുക്ക് ബേസിക്കലി ഉള്ള ഈ വൈകാരിക അല്ലെങ്കിൽ മാനസിക സാമൂഹ്യ ആരോഗ്യം എത്രമാത്രമുണ്ടോ അതനുസരിച്ചിട്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ ഒരു സമ്മർദ്ദം വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിർണയിക്കപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചോയ്സസ്, നമ്മുടെ ഡിസിഷൻസ് ഒക്കെ നല്ലതാണോ, നമുക്ക് ഒരു നല്ല വ്യക്തി ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗികളുടെ അടുത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം ഇടപഴകുന്നവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ ഭർത്താവായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും അച്ഛനമ്മയായിട്ടാണെങ്കിലും സഹോദരങ്ങളായിട്ടാണെങ്കിലും ഒക്കെയുമുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ഈ മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അപ്പോ റൈറ്റ് മെന്റൽ ഹെൽത്ത് ഉള്ളയാളിന് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു മാനസിക ആരോഗ്യമുള്ളയാൾ വളരെ കൂളായിട്ട് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ അവർ പഠിച്ചിരിക്കും. അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാനാവുന്നതെന്ന് അവർക്കറിയാം. അവർക്ക് തോൽവി വരുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കണമെന്ന് അറിയാം. സമ്മർദ്ദത്തെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയാം. അവർക്ക് ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ അറിയാം. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യാൻ അറിയാം. ഏതെടുക്കണം, ഏത് കൊള്ളണം, ഏത് തള്ളണം എന്ന് കൃത്യമായിട്ട് അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. അവരുടെ ഒരു ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് അല്ലെങ്കിൽ അമിത ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകാതിരിക്കുക, അങ്ങനെ അവരുടെ ഉറക്ക ശീലം, ഇതെല്ലാം തന്നെ വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് വളരെയധികം ക്രമീകരിക്കപ്പെട്ട് കൊണ്ടുപോകാനും ശേഷിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വ്യക്തിക്ക് നല്ല മാനസിക ആരോഗ്യമുണ്ട് എന്ന് തന്നെയാണ്.
0: ഓക്കെ മാം, ഇപ്പൊ പറഞ്ഞു പ്രതിസന്ധികൾ വരുന്ന സമയത്ത് കൂളായിട്ട് അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. ഓരോ പ്രതിസന്ധികളെയും ഓരോ തരത്തിലായിരിക്കും, എങ്ങനെ നമുക്ക് ഇത് കൂളായിട്ട് ഫേസ് ചെയ്യാം, നമുക്ക് പറയുമ്പോഴും ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം?
6: അത് ഓരോ പ്രതിസന്ധിയും, അതായത് ഇപ്പോൾ നമുക്ക് പല തരത്തിലായിരിക്കും സ്ട്രെസ് വരുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള സ്ട്രെസ് ആണ് എന്ന് നമുക്ക് ഒരാളുടെ ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് വരാൻ സാധ്യമാകുന്നു എന്നുള്ളത് നമുക്ക് കാലെ കൂട്ടി പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുട്ടികളെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ എൽ കെ ജി മുതലോട്ട് പോകുന്ന കുട്ടികൾക്ക് ആ ഹെവി ബാഗ് തന്നെ വലിയൊരു സ്ട്രെസ് ആണ്. പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷകൾ സ്ട്രെസ് ആണ്, ജോലി സ്ട്രെസ് ആണ്, ഇത് ഈച്ച് ആൻഡ് എവറിതിങ് നമുക്ക് സ്ട്രെസ് ആണ്. ഈ പണ്ട് കാലങ്ങളിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സമ്മർദ്ദത്തെ നേരിടാനായിട്ട് കെൽപ്പുണ്ടായിരുന്നു. റെസീലിയൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സ്കൂളിൽ പോവുക എന്ന് പറയുന്നത് നടന്നു പോകണം, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ കിലോമീറ്റേഴ്സ് നടക്കേണ്ട വരുമായിരിക്കും, ബസ്സിൽ കയറി ഇറങ്ങി പോയിട്ട് വരുമായിരിക്കും. ഇപ്പൊ അന്നത്തെ കാലത്ത് അതൊരു സമ്മർദ്ദമായിരുന്നു. ഇന്നത്തെ കാലത്ത് പക്ഷെ കുട്ടികൾ സ്കൂൾ ബസ് തൊട്ട് വാതുക്കെ വരും, അല്ലെങ്കിൽ അവനവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് പോകാൻ. അത്രയും ഉണ്ടെങ്കിൽ പോലും സ്ട്രെസ് അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു തന്നതിന്റെ സാരം, പണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഓരോ കാലഘട്ടം അനുസരിച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു.
0: പക്ഷെ
6: പണ്ട് കാലത്ത് റെസീലിയൻസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, കാരണം ആ സമയത്തെ പേരന്റിംഗ് സിസ്റ്റവും ആ സമയത്തെ നമ്മുടെ കൾച്ചറൽ സിസ്റ്റവും ഒക്കെ വ്യത്യാസമായിരുന്നു. കുറച്ചും കൂടെ റഫ് ആയിട്ടുള്ള സാഹചര്യമായിരുന്നു കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ അത്തരം റഫ് ആയിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്നത് കൊണ്ട് സമ്മർദ്ദത്തെ നേരിടാൻ ആ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ സമ്മർദ്ദത്തെ നേരിടണം, ഒരാൾ എങ്ങനെ നേരിടണം എന്ന് നിർണയിക്കപ്പെടുന്നത് ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള പേരന്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്, ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്, ലൈഫ് സ്കിൽസ്, ജീവിത നിപുണത എന്ന് പറയും, ഈ ലൈഫ് സ്കിൽസ് ഏത് തരത്തിലാണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. തോൽവി നേരിടാനായിട്ടുള്ള പരിശീലനം ആ കുട്ടിക്കുണ്ടോ, പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള പരിശീലനം ആ കുട്ടിക്കുണ്ടോ, വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, ഒരു ഹെൽത്ത് റെൻഡറിംഗ് പോയിന്റ്സ് ഈ കുട്ടിക്ക് നേരാവണ്ണം ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അപ്പൊ ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ജനിതകമായിട്ട് ഏത് തരത്തിലുള്ള ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള തലച്ചോറ് നമ്മളത് എങ്ങനെയാണെന്നുള്ളതും തീർച്ചയായിട്ടും നിർണായകമാണ്. കാരണം ഇതൊക്കെയും തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി പാറ്റേൺസിനെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ ഒക്കെയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം തർക്കമില്ല. അപ്പൊ ഒരു സ്ട്രെസ് വരുമ്പോൾ അതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം, നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ഇന്നത് ഇന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിനും ഓരോ തരത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ആകത്തുക പറയുവാണെങ്കിൽ, ഓവറോൾ പറയുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം കരുതേണ്ട ഒരേ ഒരു കാര്യം, ഇത് നമ്മള് ഒരു റോഡിലേക്ക് ഇപ്പോ കയറുകയാണെങ്കിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മള് മെയിൻ ഹൈവേയിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുപാട് ബംസും ഹംസും വരാറുണ്ട്. അപ്പൊ ഈ ബംസും ഹംസും വന്ന് അവിടെ എല്ലാം നമ്മൾ ചിലപ്പോൾ നിർത്തണം, ചിലപ്പോൾ കുറച്ചു നേരം കാത്തു കിടക്കണം, അങ്ങനെ വന്ന് പല സ്റ്റോപ്പ് സിഗ്നൽസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ മെയിൻ ഹൈവേയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ യാത്ര സുഗമമാണ്. നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധിയും ഓരോ ഹംസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഹംസ് വരുമ്പോൾ അവിടെ തട്ടി തളർന്നു പോകാതെ മുൻപോട്ട് എനിക്ക് വിശാലമായിട്ടുള്ള ഒരു വഴിയുണ്ട്, എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള പ്രത്യാശയോടെ, ആ ഒരു ദൃഢനിശ്ചയത്തോടെ ഈ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ഹംസല്ല, ഒരു പെർമനന്റ് സ്റ്റോപ്പ് അല്ല, അത് താൽക്കാലികം മാത്രമാണ്, ഇത് കഴിഞ്ഞാൽ എനിക്ക് വിശാലമായിട്ടുള്ള ഹൈവേയിലേക്കുള്ള യാത്രയാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഈ പ്രതിസന്ധിയെ മിനിമൈസ് ചെയ്ത് കണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. വൺസ് നമ്മൾ ഹൈവേയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹമ്പ് ക്രോസ് ചെയ്തു, എത്ര സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടായി, ഇതൊന്നും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്, ഓരോ പ്രതിസന്ധിയും നമുക്ക് ഓരോ കഥ പറയാനുണ്ടാവും. അപ്പോ പ്രതിസന്ധിയെ ജയിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ നിറമുള്ള കഥകൾ ഉള്ളവരായിട്ടാണ് മാറുന്നത്. പ്രതിസന്ധി വരുമ്പോൾ അതിൽ പതറിപ്പോകാതെ നിറമുള്ള കഥകൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ അതിനെ ചെറിയൊരു സ്റ്റോപ്പ് സിഗ്നലായിട്ട്, ചെറിയൊരു ഹമ്പായി മാത്രം കണ്ട് വിശാലതയിലേക്കുള്ള കാഴ്ചപ്പാടിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തനാക്കി എടുക്കുകയാണ് വേണ്ടത്.
0: ഡോക്ടർ എൽ സി ഉമ്മൻ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ് നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിലുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.
2: റേഡിയോ സുനോ 90.4.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: Smart Talk,
2: brought to you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop.
4: Just feel like you're home.
0: In association with, it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan needu free cash vouchers.
5: റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്ക് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിസ്സ, നിങ്ങൾക്കൊപ്പം നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള അതിഥി കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ. ഈ സമയത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ അത് ചർച്ച ചെയ്യേണ്ടത്?
6: തീർച്ചയായിട്ടും. സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ അതിനകത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒരുപാട് നമ്മൾ വരുത്തേണ്ടതുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. ഉറക്കം വളരെയധികം നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു 7-8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ റിപ്പയർ നടക്കുകയുള്ളൂ. ഉറക്കത്തിന്റെ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിപ്പയർ നടക്കുന്നത്. അത് തന്നെയല്ല, നമ്മൾ പകൽ മുഴുവനും എൻഗേജ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പഠനമാണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് മുഴുവനും തലച്ചോറിൽ അടുക്കി പെറുക്കി വെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ഈ ഉറക്കത്തിലാണ്. എങ്കിൽ മാത്രമേ നമുക്കത് പിറ്റേ ദിവസം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യമാണെങ്കിലും പഠനമാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. അപ്പൊ ആ കാര്യത്തിൽ നമ്മുടെ തലച്ചോറ് നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ മെമ്മറിയെ നിലനിർത്തുന്നതിന് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ മൊത്തം റിപ്പയർ കറക്റ്റ് ആക്കി വരണമെന്നുണ്ടെങ്കിലും ഉറക്കം ആവശ്യമാണ്. അത് താളം തെറ്റുമ്പോൾ തന്നെ പല അധികം മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്പർ വൺ. നമ്പർ ടു, നമ്മളുടെ ഭക്ഷണ ക്രമീകരണം. നമ്മള് വലിച്ചുവാരി ജങ്ക് ഫുഡ് എല്ലാം കൂടെ കഴിച്ച് ഓവർ ഈറ്റിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ഇതൊക്കെയും വളരെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള പദങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് ക്രേവിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ബിഞ്ച് ഈറ്റിംഗ്, ഇതൊക്കെയും തന്നെ. അപ്പോ സ്ട്രെസ് വരുമ്പോൾ പലപ്പോഴും ആളുകൾ ആശ്രയിക്കുന്നത് മധുരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ, ഈ ഷേക്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക. താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രെസ് റിലീവിംഗ് കിട്ടും. അപ്പോ അതൊരു ശീലമായിട്ട് മാറും, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അത് പക്ഷേ വീണ്ടും നമ്മളെ ഗുരുതരാവസ്ഥയിലേക്ക്, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മളെ തള്ളിപ്പിടിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് എക്സസൈസ്. നമുക്കിപ്പോ പലതരം എക്സസൈസ് ഉണ്ട്. നമ്മുടെ ശാരീരിക വ്യായാമം നമ്മളെ ഏത് രീതിയിൽ വെയിറ്റ് ലോസിലും, അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്ക് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശാരീരിക വ്യായാമം വഴിയേ കിട്ടുള്ളൂ. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമല്ലോ. അതുപോലെ തന്നെ മറ്റ് എക്സസൈസ്, ബ്രീതിങ് എക്സസൈസസ്, ശ്വസന വ്യായാമം, ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഈ അടുത്തിടെയായിട്ട് വളരെയധികം ഒരു അത് തന്നെ ആ തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് ഒക്കെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് കെയർ റിച്വലിനകത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എഴുതുവാൻ ഒരു ശീലമുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഗാർഡൻ വെക്കുകയോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ തന്നെ ഒരു ചെറിയ പൂന്തോട്ടം സെറ്റ് ചെയ്യുകയോ. ഞാൻ എന്റെ ഒപിഡിയിൽ നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമാണ് കിട്ടുന്നത്. വരുന്ന പേഷ്യൻസും പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആ തരത്തിൽ പ്രകൃതിയുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതൊക്കെയും തന്നെ നമുക്ക് സെൽഫ് കെയർ റിച്വലിൽ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ ഉലച്ചു കളയുന്നതാണ്. പ്രത്യേകിച്ചും ശാരീരിക വ്യായാമം, അതായത് നമ്മൾ നമുക്ക് എല്ലാ ദിവസവും അടിക്കടി ഡെയിലി ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ നമ്മൾ ശാരീരിക പ്രക്രിയയിലൂടെ അത് പുറന്തള്ളുകയാണ്. അപ്പൊ ഇത്തരം സ്ട്രെസ്സേഴ്സിനെ നമുക്ക് പല പ്രക്രിയയിലൂടെ നമുക്ക് പുറന്തള്ളാനായിട്ട് നമുക്ക് സഹായകരമായിട്ടുള്ള എന്ത് തരം റിച്വൽസ് ആണോ അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ജീവിത ചര്യ തീർച്ചയായിട്ടും നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കും.
5: അപ്പം മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് മാം?
6: മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ തന്നെ ഏകാഗ്രതപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി ഐസ്ക്രീം കരുതുക. അപ്പൊ ആ സ്ട്രോബെറി ഐസ്ക്രീമിന്റെ ഫ്ലേവർ, അതിന്റെ രുചി, അതിന്റെ സ്മെല്ല് ഇതൊക്കെയും ആസ്വദിച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പിയുടെ ആ ഒരു ഫ്രാഗ്രൻസ്, ആ ഫ്ലേവർ, അതിന്റെ ടേസ്റ്റ് അത് ആസ്വദിച്ച് കഴിക്കുക. ആ സമയത്ത് നമ്മൾ മറ്റ് നമ്മുടെ പാസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളോ ചിന്തിച്ചുകൊണ്ട് കാപ്പി കുടിക്കാൻ പാടില്ല എന്ന് സാരം. നമ്മൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിപ്രസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നിരാശകളും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ചുള്ള വേവലാതിയും ഒക്കെ വരും. നേരെ മറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച്, നാളത്തെ പരീക്ഷയെ കുറിച്ചോ നാളത്തെ ജോലിയെ കുറിച്ചോ ഒക്കെ ആലോചിച്ച് കാപ്പി കുടിക്കാൻ പോയാലും നമുക്ക് ആൻസൈറ്റി വരും, ഉത്കണ്ഠ വരും. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രവൃത്തിയിൽ ഇരിക്കുന്നുവോ, അത് പഠനമാകാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫുഡ് എടുക്കുന്നതാകാം, ഒരു പാനീയം കഴിക്കുന്നതാകാം, എന്ത് ആക്ടിവിറ്റിയിലാണെങ്കിലും അതിലേക്ക് നിർബന്ധപൂർവം ശ്രദ്ധയെ കൊണ്ടുവന്ന് വളരെ ജാഗ്രതയോടെ, മനോജാഗ്രതയോടെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ആസ്വദിക്കുക, അല്ലെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ്.
5: അപ്പൊ
6: ആ തരത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും 100% അതിനൊരു ഇഫക്റ്റ് ഉണ്ടാകും. നമുക്ക് മറ്റ് ആകുല ചിന്തകളോ പഴയ ചിന്തകളോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിനെ തട്ടുകയില്ല. അപ്പൊ അത്രമാത്രം മാനസിക ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനും പറ്റും.
5: ഓക്കെ, മാമിന്റെ അടുത്ത് വരുന്ന ആളുകൾ ഏറ്റവും അധികം മീൻസ് എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുക, ഏറ്റവും കൂടുതൽ മാം കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എന്താണ്?
6: ഏറ്റവും കൂടുതൽ കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എങ്ങനെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം, ഉത്കണ്ഠ ഇല്ലാതെ എങ്ങനെ ഇരിക്കാം, സങ്കടമില്ലാതെ എങ്ങനെ ഇരിക്കാം. കാരണം കൂടുതൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നതും ഡിപ്രഷൻ ആൻസൈറ്റി സ്പെക്ട്രത്തിലുള്ളവരാണ് വരുന്നത്. അത് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പരീക്ഷയുടെ ആകാം, അല്ലെങ്കിൽ പെർഫോമൻസ് ആൻസൈറ്റി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാകാം, എല്ലാ അവനവന്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെ കുറിച്ച് ഉത്കണ്ഠയാകാം, നിരാശയാകാം, സങ്കടമാകാം, വിഷാദമാകാം, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെയാണെന്ന് പറയും. അതാണ് ഏറ്റവും അധികം കണ്ടുവരുന്ന പ്രശ്നം. അപ്പോ അത് കാരണം ആൻസൈറ്റിയും ഡിപ്രഷനും ഉള്ളവരുണ്ട്, വ്യക്തിത്വ വൈകല്യത്തിന്റെ പ്രശ്നത്താൽ വരുന്നവരുണ്ട്. ഒരു ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ ആൻസൈറ്റിയും ഡിപ്രഷനും ആ ഒരു സ്പെക്ട്രത്തിൽ തന്നെയാണ് കൂടുതലും വരുന്നത്.
5: ഈ മെന്റൽ ഹെൽത്തിനെ നിസ്സാരമായി കാണുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, അതോ പഴയ പോലെ തന്നെയാണോ?
6: അല്ല, കുറെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് തുറന്ന പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സെലിബ്രിറ്റീസും അങ്ങനത്തെ ആളുകളൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ധൈര്യപൂർവ്വം തുറന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ പറഞ്ഞതുപോലെയുള്ള താങ്കളെ പോലെ ഉള്ളവർ നടത്തുന്ന റേഡിയോ പ്രോഗ്രാംസ്, ടിവി പ്രോഗ്രാംസ് ഒക്കെയും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുന്നത് തന്നെ വളരെ അവമതിപ്പായിട്ട് കണക്കാക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് മാറി. പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള പട്ടണങ്ങളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഒരുപാട് അതിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിഗ്മ ഒക്കെ നല്ലൊരു ശതമാനം മാറിയിട്ടുണ്ട്. അതിലൊക്കെയും ഈ മീഡിയാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മാനസിക ആരോഗ്യത്തിന് ശാരീരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു ഡയബറ്റീസ് വന്നാൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ പനി വന്നാൽ ഫിസിഷ്യനെ കാണണം, പുഴ വന്നാൽ സർജനെ കാണണം എന്നുള്ളൊരു സാമാന്യ ബോധം എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഒരു മാനസിക പ്രശ്നം വന്നാൽ, ഒരു സങ്കടം വന്നാലോ ഒരു ടെൻഷൻ വന്നാലോ ആരെ കാണണം എന്നുള്ള അറിവ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനില്ല.
5: ഓക്കെ, എനിക്ക് അതുപോലെ തന്നെ മാം പറഞ്ഞ പോയിന്റിനോട് കൂട്ടി ചേർക്കാൻ തോന്നി. യൂട്യൂബിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ എന്താ പറയാ, മോട്ടിവേഷൻ ആയിട്ടും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കും. ഇതിൽ ശരിയേതാണ് തെറ്റേതാണെന്ന് കേൾക്കുന്ന ആൾക്കും അറിയില്ല.
6: ഈ വരുന്ന ടിപ്സ്, നല്ല ഉറക്കം കിട്ടാൻ ഇത്ര ടിപ്സ്, അല്ലെങ്കിൽ ആൻസൈറ്റി കുറയാൻ ഇത്ര ടിപ്സ്, ഇതിനകത്ത് എന്ത് ആധികാരികതയാണ് ഉള്ളത്? ഒരു പക്ഷെ ആ വ്യക്തിക്ക് ആൻസൈറ്റി ഉള്ളത് തൈറോയ്ഡ് പ്രശ്നം കൊണ്ടായിരിക്കാം. അന്നേരം ഈ ടിപ്സും പാലിച്ചിരുന്നാൽ അത് പരിഹാരമാകുമോ? അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ശരിയായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് എത്തപ്പെട്ടേ മതിയാവും. അല്ലാതെ ഇത്തരം പൊടിക്കൈകൾ കൊടുക്കുന്ന, ടിപ്സ് കൊടുക്കുന്ന, അത് അവർക്ക് കുറെ വ്യൂവേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആണ്, കുറെ ഫോളോവേഴ്സ് അധികം ഉണ്ടെങ്കിൽ, കുറെ ലൈക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ ഷെയർസ് ഉണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അത് ഒത്തന്റിക് ആണ് എന്നുള്ള ഒരു ധാരണ സാധാരണ ആൾക്കാർക്കുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെയും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വഴിതെറ്റിച്ച് വിടുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രയോജനമില്ല.
5: ഒരു എക്സ്പേർട്ടിന്റെ ഒരു അഡ്വൈസ് എത്രമാത്രം പ്രധാനമാണ്? നമ്മൾ ഈ പൊടിക്കൈകളും കാര്യങ്ങളും കൊണ്ട് നടക്കാതെ ഡയറക്റ്റ് ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് എത്തുന്നതിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും ഒരു വ്യക്തിക്ക്?
6: ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരു കമോഡിറ്റി വാങ്ങിക്കാൻ പോയാലും, ജീവനില്ലാത്ത വസ്തു, ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ അതിനെപ്പറ്റി മുഴുവനും പഠിച്ചേച്ചാണ് നമ്മൾ സാധാരണ പോകുന്നത്. അതിന്റെ റിവ്യൂസ് എത്രയാണ്, അതിന്റെ റേറ്റ് എത്രയാണ്, കമ്പയർ ചെയ്യും, മറ്റു പല ബ്രാൻഡ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, അതിന്റെ എക്സ്പയറി ഡേറ്റ് വല്ലതും ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വളരെ സസൂക്ഷ്മം പരിശോധിച്ച് ആണ് നമ്മൾ ഉള്ളത് വാങ്ങിക്കാൻ പോകുന്നത്. ഡ്രസ് എടുത്താലും എല്ലാം അങ്ങനെ തന്നെ. അപ്പൊ ജീവനില്ലാത്ത വസ്തുവിനെ കുറിച്ച് നമ്മൾ അത്രയും കൺസേൺഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് ആ തരത്തിൽ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു എക്സ്പേർട്ടിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സൈക്യാട്രി ആണെന്നുണ്ടെങ്കിൽ തലച്ചോറിനെ കുറിച്ചും മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചും ആധികാരികമായിട്ട് പഠിച്ച്, അഥവാ മരുന്ന് വേണമെങ്കിൽ അതിന്റെ ആക്ഷൻ എന്താണ്, അതൊരു വ്യക്തിക്ക് എന്താണ് ഗുണം ചെയ്യുന്നത്, എന്താണ് ദോഷം ചെയ്യുന്നത്, അവർക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രമാണോ നല്ലത്, ഇതൊക്കെയും തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ കാണാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമെന്ന് പറയുന്നത്.
5: ഇപ്പൊ കേൾക്കുന്നവർക്ക് മാമിന്റെ ഒരു സെഷൻ വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം?
6: ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ്. എന്റെ പേഴ്സണൽ നമ്പർ 9526896608 ആണ്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
5: മാം, അതോടൊപ്പം തന്നെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മാമിന് പേരന്റ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്?
6: കുറെ വർഷങ്ങൾക്ക് ശേഷം എന്താണ് പേരന്റിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല പേരന്റിംഗ് എന്നുള്ള അന്നേരം അന്വേഷിച്ചു പോവുകയല്ല വേണ്ടത്. ആ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ദൃഢമായിട്ട് നിശ്ചയിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്റെ വീടിനും ഞങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്രദമാകുന്ന ഉള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ആ തരത്തിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വേണം. പണ്ട് കാലത്തെ അപേക്ഷിച്ച് പാരന്റിംഗ് സ്റ്റൈലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഇത്രയും ഇല്ലായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ടഫ് സിറ്റുവേഷൻസ് ആയിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് അത്യാവശ്യം പ്രശ്നങ്ങളെ നേരിടാനൊക്കെ ഇന്നത്തെ തലമുറയെക്കാട്ടിലും അവർ എക്യുപ്ഡ് ആയിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല, ജെൻസി കഴിഞ്ഞ് ആൽഫ കഴിഞ്ഞ് അറിയാമല്ലോ. അപ്പം ആ തലമുറകൾക്ക്, അതെ, തലമുറകൾക്കെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു പണ്ടത്തെ അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റൈൽ ഓഫ് പേരന്റിങ്ങോ അല്ല വേണ്ടത്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കൊണ്ടുപോയ വളരെ അമിത ലാളനയും കൊടുത്ത്, ഒന്ന് ചോദിക്കുമ്പോൾ 10 എടുത്തു കൊടുത്ത്, എല്ലാ ആഗ്രഹങ്ങളും സ്ഥാപിപ്പിച്ചു കൊടുത്ത്, തോൽവി നേരിടാൻ സജ്ജരാക്കാതെ ഉള്ള ഒരു ഒരു പേരന്റിങ്, അതായത് സ്നേഹിക്കല്ലാത്ത കളിച്ചാൽ പോലും ഞാൻ പലപ്പോഴും പറയുന്നതാണ് തോറ്റു കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ കുട്ടിയുടെ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം കാണാൻ. അപ്പൊ കുട്ടി ജീവിതത്തിൽ തോൽവി ഒരു രീതിയിലും പഠിക്കുന്നില്ല. ചെയ്യോ, പരീക്ഷയ്ക്ക് തോക്കുകയോ ചെയ്യുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം തന്നെയാണ് ഉത്തരവാദി. അപ്പോ അങ്ങനെ ഒരു എല്ലാം നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം കൊടുക്കാതെ, എന്നാൽ ചാക്കോ മാഷിനെ പോലെ അടിച്ച് മേല് ഉപദ്രവിച്ച് വളരെ റിജിഡായിട്ടുള്ള പേരന്റിംഗ് അല്ലാതെ ഇഫക്റ്റീവ് പേരന്റിംഗ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും വയ്ക്കണം, ബൗണ്ടറീസ് വയ്ക്കണം, ലിമിറ്റ് സെറ്റിംഗ് വയ്ക്കണം, എന്നാൽ സ്നേഹപൂർവ്വം സ്നേഹത്തിൽ പൊതിഞ്ഞുള്ള ശാസനയും കൊടുക്കണം. ആ തരത്തിലുള്ള ഒരു പാരന്റിംഗ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും.
5: ഒരു വൈൻഡപ്പ് നോട്ട് എന്ന നിലയിൽ മാമിനെ ഷെയർ ചെയ്യാനുള്ളത് എന്താണ്?
6: ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ സമാധാനം, മനസ്സിന്റെ സ്വസ്ഥതി, ഇതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ ശ്രദ്ധ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിന്റെ ആരോഗ്യം സൂക്ഷിക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടുള്ള, സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്.
5: താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് സംസാരിച്ചു, എല്ലാ ചോദ്യങ്ങൾക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി നൽകി, അതിനുള്ള ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. ഡോക്ടർ എൽ സി ഉമ്മൻ ആയിരുന്നു ഇത്രയും സമയം സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് എടുക്കേണ്ട പോയിന്റുകളെ നമുക്ക് ലൈഫിലേക്ക് എടുക്കാം, അത് പ്രാവർത്തികമാക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ സമാപിച്ചു ചെയ്യുന്നത്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: This is Radio Suno 91.7 FM, Qatar's happiness frequency.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
1: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
2: World Mental Health Day Special.
3: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അതോ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അധികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സൈക്കോളജിയിലെ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവാൻ ബൗണ്ടറീസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ബൗണ്ടറീസ് ഒരിക്കലും മറ്റുള്ളവരെ അകറ്റി നിർത്തലല്ല, മറിച്ച് നമുക്ക് എവിടെ വരെയാണ് കംഫർട്ടബിൾ, എവിടെയാണ് എൻ്റെ ലിമിറ്റ് എന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നോ പറയാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, അവർ നമ്മളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കും എന്നൊക്കെയുള്ള പേടുകൊണ്ടാണ്. ഇതിനെ പീപ്പിൾ പ്ലീസിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രെസ് കൂടാനും ഫ്രസ്ട്രേഷൻ വരാനും ചിലപ്പോഴൊക്കെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാനും ഒക്കെ കാരണമാവും. നമ്മൾ പുറമേ എല്ലാം ഓക്കെയാണെന്ന് അഭിനയിക്കുമെങ്കിലും പലപ്പോഴും ഉള്ളിൽ ഇമോഷണൽ എക്സോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അപ്പോ നമ്മൾ ഒരാളോട് നോ പറയുന്ന സമയത്ത് ഒരിക്കലും അത് റിജക്ട് ചെയ്യലല്ല, അതേ സമയത്ത് നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യലാണെന്നുള്ളത് മനസ്സിലാക്കുക.
2: മൈൻഡ്ഫുൾ ടോക്സ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.

ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി, 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-WhatsApp 7405055 or visit bima.com.qa.

0: Positive Talks
1: World Mental Health Day Special.
2: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് ബോഡി അത്ര ക്ഷീണിച്ചിട്ടില്ലെങ്കിലും മനസ്സിന് എന്തോ വല്ലാത്ത ക്ഷീണം പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മെന്റൽ റെസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ക്ഷീണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയോ കിടക്കുകയോ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജോലിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മെന്റൽ ലോഡ് എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ഇറിറ്റേറ്റഡ് ആവും, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും, മറവി കൂടും, മനസ്സിന് എന്തോ ഭാരമുണ്ടെന്ന പോലെ ഫീൽ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ മെന്റൽ റെസ്റ്റ് എടുക്കുക? മെന്റൽ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ 5 മിനിറ്റ് എങ്കിലും ഒന്ന് ഫോണ് മാറ്റി വെക്കുന്നത്, ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഇനി അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും അത് ആസ്വദിച്ച് ആ ചായ കുടിക്കുന്നത്, നടക്കാൻ പോകുമ്പോൾ ഫോണ് സ്ക്രോൾ ചെയ്യാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്, ഇതൊക്കെ മെന്റൽ റെസ്റ്റ് ആണ്. കാരണം നമ്മൾ മനസ്സിന് റെസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കാൻ കഴിയുന്നത്.
0: Mindful Talks
1: World Mental Health Day Special.
3: Radio Sunil. 91.7 FM.
4: Qatar's favorite radio station.

0: ഹായ് ഹലോ, വെൽക്കം ഡിസ്കവർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് നടത്താൻ വേണ്ടിട്ട് പോകുന്ന ഒരു ടൈമില് ഒരുപാട് സംഭവവികലമായിട്ടുള്ള കാഴ്ചകൾ അരങ്ങേറിയിട്ടുള്ള ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്പോർട്സ് ലോകം പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വമ്പൻ ആവേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വെയിറ്റിംഗ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച ഇറ്റ്സ് ലൈക്ക് ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കീറി മുറിച്ചിട്ടുള്ള പല ഇൻസിഡൻസും നടന്നിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. രണ്ട് ലെജൻഡ്സിന്റെ കരിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ടൈമായിരുന്നു. ഒന്ന്, ഹൃദയം കൊണ്ട് കൈയടിച്ചു പോയിട്ടുള്ള, മനസ്സ് നനയിച്ചിട്ടുള്ള, കണ്ണ് നനയിച്ചിട്ടുള്ള ഫുട്ബോൾ ആരാധകരെല്ലാം ഉള്ളുകൊണ്ട് എന്താ സ്വീകരിച്ചിട്ടുള്ളൊരു യാത്രയുമാണ്. സാക്ഷാൽ ലയണൽ മെസ്സിക്ക് അർജന്റീന കൊടുത്തിട്ടുള്ള ആ ഒരു വിട്ടവാങ്ങൽ മത്സരം എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഇതിഹാസത്തിന് അവർ പടിയിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തത്. അത് കണ്ടു നിന്ന, ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന ഓരോ ആളുകളുടെയും ഹൃദയത്തിലേക്ക് ആ ഒരു മൊമെൻ്റ് പറന്നിറങ്ങിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം അത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ കളി ആസ്വദിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കും അത് ഹൃദയത്തിലേക്ക് തന്നെ എത്തും. 2016 ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ ഗോളവസരം, ഒരു പെനാൽറ്റി അവസരം മിസ്സാക്കി അതിന് പിന്നാലെ ടീമിൽ നിന്ന് തന്നെ എന്താ റിസൈൻ ചെയ്ത്, അതായത് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി പോകുന്ന ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു താരം അവിടെ നിന്ന് ആ ഒരു രാജ്യത്തിൻ്റെയും ആ ടീമിലെ താരങ്ങളുടെ ഒക്കെ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തിരികെ വന്നിട്ട് പിന്നാളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഐക്കോണിക്കായിരുന്നു. പിന്നീട് നേടാൻ കഴിയാത്തതായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ല അർജന്റീന ജേഴ്സിയിൽ. ആ നീലയും വെള്ളയും ചേർന്ന ജേഴ്സിക്ക് എന്തൊക്കെ നേടിക്കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നേടിക്കൊടുത്തിട്ട് തന്നെയാണ് ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം ആ ഒരു നാഷണൽ ജേഴ്സിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഏറ്റവും മനോഹരമായ അവരുടെ ഇതിഹാസത്തിന് ഒരു യാത്രയേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം 85,000 കാണികൾ സ്റ്റേഡിയത്തിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ അവരുടെ ഉറക്കം വരെ മാറ്റിവെച്ചിട്ട് കാത്തിരുന്ന് കണ്ടു, കാത്തിരുന്ന് ആസ്വദിച്ചു, ഹൃദയം നിറഞ്ഞ് കൈയടിച്ചു, മനസ്സ് നിറഞ്ഞ് എന്താ ആർപ്പ് വിളിച്ചു. അവസാനമായി അയാൾ ആ ഒരു ജേഴ്സിയിൽ അങ്ങോട്ട് ആറാടിയപ്പം നമ്മൾ എന്താ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഐക്കോണിക് യാത്രയപ്പ് എന്ന് പറയുന്ന തൊട്ട് രണ്ട് അസിസ്റ്റുകളും ഗോളുകളും കൊണ്ട് മെസ്സി മെസ്സിയാണ് എന്ന് വീണ്ടും തെളിയിച്ചുള്ള ഒരു ഒരു ഒരു ഫുൾ സ്റ്റോപ്പ്. ആ ഒരു ഫുൾ സ്റ്റോപ്പ് മത്സരത്തിലെ പ്രകടനം കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഇതിനെപ്പോഴേ പോണേ, കുറച്ചവിടെ ഇവിടെ പന്ത് തട്ടി നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ കാണിച്ചു വിടുകയെന്ന്. പക്ഷേ ഈ ഒരു മായാജാലക്കാരൻ്റെ മായാജാലം ഇനി അർജന്റീന ജേഴ്സിയിൽ നമ്മൾ കാണൂല, ഇൻറ്റർ മയാമിയിൽ വീണ്ടും തുടരുമെന്ന് പറയുമ്പോൾ മറ്റൊരു സങ്കടം, സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബേസ് ചെയ്തിട്ടുള്ള വാർത്തകളാണ്. അദ്ദേഹം ക്യാമ്പ് വിട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള കുറിപ്പുകൾ, അവർ തമ്മിലുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ വേറെ ഗ്രൂപ്പ് ഓഫ് ആരാധകരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തായാലും എ ടു സെറ്റ് കഥകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. എല്ലാ ഇടങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാം, ക്രിക്കറ്റ് ലോകത്തിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ ഉറപ്പായിട്ടും ഇന്ന് സ്കോർ ബോർഡിലൂടെ യാത്ര ചെയ്തിരിക്കും. കൂടെ ഞാനും ഉണ്ട്, അച്ചുവാണ്. സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: മൈൻഡ്ഫുൾ ടോക്സ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
4: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. എങ്ങനെയാണ് നല്ല റിലേഷൻഷിപ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ലൈഫിൽ വിഷമമോ സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ സംഭവിക്കുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടോ? സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹാപ്പിനെസ്സിനെയും മെന്റൽ ഹെൽത്തിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. എന്നാൽ അതേ പ്രശ്നം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പ്രശ്നത്തിന്റെ വലുപ്പം കുറഞ്ഞില്ലെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള പവർ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതല്ല ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്.
3: മൈൻഡ്ഫുൾ ടോക്സ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
5: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
6: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റ വീട്ടിൽ കാട് കയറി
5: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: ഇനി ഞാൻ പറയും, ദയ്യാക്ക കേൾക്കാം.

0: നിങ്ങളൊരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
2: Hi, I'm Tovino Thomas.
3: Tovino Thomas.
2: ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ
4: ചാപ്റ്റർ 2 ഞാനാ മോനെ.
5: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് തിളക്കം കുറവായിരുന്നു. കാരണം ഭൂമിയിൽ ഒരു നക്ഷത്രം തിളങ്ങി നിൽക്കുകയായിരുന്നു. ലോകം മുഴുവൻ ആ നക്ഷത്രത്തിനായി ആർപ്പ് വിളിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ആ നക്ഷത്രത്തിന് ഒരൊറ്റ പേരാണ്. ലോകം മുഴുവൻ അത്രമാത്രം ആവേശത്തോടുകൂടി ആ നക്ഷത്രത്തെ വിളിച്ചത് ലയണൽ മെസ്സി. ആ 10 നമ്പറുകാരൻ അർജന്റീനയുടെ നീലയും വെള്ളയും നിറഞ്ഞ ജേഴ്സിയിൽ നിന്ന് പടിയിറങ്ങുമ്പം അത് ഹൃദയത്തിലൊരു വലിയ വേദന, വലിയ സങ്കടം. ഇനി ആ മാജിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് കരുതുമ്പോൾ എങ്ങനെ ആ ഒരു മത്സരത്തെക്കുറിച്ച്, ആ ഒരു ഫെയർവെൽ മാച്ചിനെ കുറിച്ച് പറയാം? ഞാനൊരു ഖട്ടർ റൊണാൾഡോ ഫാനാണ്. എന്നിട്ട് പോലും ആ മത്സരം എന്നിലുണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഓരോ ആരാധകരിലും ഉണ്ടാക്കിയിട്ടുള്ള ആ ഓരോ ആരാധകരുടെയും ഹൃദയത്തിൽ വരച്ചിരുന്ന കഥകൾ, അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ആ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാണുന്ന ഓരോ കാഴ്ചക്കാരൻ്റെയും ഹൃദയം നിറയ്ക്കാനും കണ്ണ് നിറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ ഇത്രയും കാലം ഫുട്ബോൾ മൈതാനത്ത് കാണിച്ച മാജിക് അത്രമാത്രം നമ്മളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. വാക്കുകളേക്കാളപ്പുറം ആ ഓരോ നിമിഷവും അദ്ദേഹം മനോഹരമായി ആസ്വദിച്ചു. ആ ഓരോ നിമിഷവും ആ 90 മിനിറ്റുകളിലും ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആർപ്പ് വിളിച്ചു. റഫറി പോലും ഫൈനൽ വിസിലിന് തൊട്ട് മുൻപ് മെസ്സിയുടെ അരികിൽ വന്നിട്ട് ഞാൻ ഫൈനൽ വിസിൽ അടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലോകം മുഴുവൻ ഉറക്കെ മെസ്സി അടിക്കാൻ പറയുമ്പോഴും ലോകം മുഴുവൻ ഉറക്കെ കൂടെ പറയുന്നുണ്ടാവും, അടിക്കരുത്, ഫൈനൽ വിസിൽ അടിക്കരുതെന്ന്, ഫൈനൽ വിസിൽ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അർജന്റീന വിജയത്തിൽ നിന്നിട്ട് പോലും ഫൈനൽ വിസിൽ മുഴങ്ങരുത് എന്ന് ആഗ്രഹിച്ച് പലരും കളി കണ്ട് തീർത്തിട്ടുള്ള ഒരു മത്സരം. ഓ, ആ മാച്ച് കഴിഞ്ഞ് മെസ്സി പടിയിറങ്ങുമ്പോൾ ഉള്ള ഇമോഷൻസ്, ടീം അംഗങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു റെസ്പെക്ട്, സ്നേഹം, അതൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു. ഏതൊരു താരത്തിനും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഗോൾ മലകളോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ അധ്യായമാണ് ചുറ്റുമുള്ളവർ നൽകുന്ന ഐതിഹാസികമായ ഒരു സ്നേഹം. സ്നേഹം കൊണ്ടും നക്ഷത്ര തിളക്കത്തിലെ ഒരു രാജകുമാരനെ പോലെ തന്നെ തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ് ലയണൽ മെസ്സി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ കാവ്യനീതി. ഫുട്ബോൾ ലോകത്ത് ഇത്രയും കാലം ഒരു മാന്ത്രികൻ്റെ വേഷത്തിൽ പുൽമൈതാനിയിൽ ഇടംകാലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത ആ ഒരു ബാലൻ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും ശക്തനായ ഫുട്ബോൾ താരമായി പടിയിറങ്ങുമ്പോൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഓർമ്മകൾ മാത്രം. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവുക.
2: നമ്മൾ കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
1: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: World Mental Health Day Special.
6: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ അവസാനമായിട്ട് സെൽഫ് അപ്രീസിയേഷൻ ചെയ്തത് എപ്പോഴാണ്? നമ്മളെപ്പോഴും മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കാറുണ്ടോ? സൈക്കോളജിയിൽ നെഗറ്റീവിറ്റി ബയാസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന് നല്ല കാര്യങ്ങളെക്കാളും തെറ്റുകളും കുറവുകളും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം 10 നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അത് മാത്രം മനസ്സിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതൊരു സർവൈവൽ മെക്കാനിസം ആണെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ പോകും. അവിടെയാണ് സെൽഫ് അപ്രീസിയേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എല്ലാ ദിവസവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ക്ഷീണത്തിനിടയിലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ടെൻഷൻ ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടാവും, ഒരാളോട് കൈൻഡ്നസ് കാണിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഫിഡൻസും ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്.
5: മൈൻഡ്ഫുൾ ടോക്സ്, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
0: സുനോ ബോളിവുഡ്.

ഹായ് ഹലോ, വെൽക്കം വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ക്യാമ്പിൽ നിന്ന് വോക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായ ചർച്ചയിൽ നിൽക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും റൊണാൾഡോ പോലൊരു ഇതിഹാസത്തിന് ആ ഒരു ടീം റെസ്പെക്ട് നൽകിയിട്ടില്ല എന്നുള്ളത് അടിവരായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല കേട്ടോ. തിരിച്ചും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും 1740 വാക്കുകളുള്ള ഒരു വലിയ കത്താണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തിരിച്ച് ആരാധകർക്ക് വേണ്ടിയിട്ടും ടീം അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ നാട്ടിലെ ഓരോ ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായിട്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എടുത്തത് എന്ന് അടിവരായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശീലകനുമായിട്ടുണ്ടായിട്ടുള്ള ആ കൺഫ്യൂഷൻസാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞ് ആ ഒരു, അതായത് ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ റിട്ടയർമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്ലാൻ ചെയ്തതാണ്. അന്ന് എഴുതിയ കത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഫെഡറേഷൻ്റെ നിർബന്ധമായിരുന്നു റൊണാൾഡോ ടീമിൽ തുടരണമെന്നുള്ളത്. ആ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീമിൽ തുടർന്നത്. പിന്നീട് പുതിയ പരിശീലകൻ്റെ പേരും ഫെഡറേഷൻ കൺവിൻസ് ഉറപ്പിക്കുന്നതിന് മുമ്പ് റൊണാൾഡോയുടെ സമ്മതങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പുതിയ പരിശീലകൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പ്ലാനുകളിൽ റൊണാൾഡോ ഉണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറയുന്നു. അദ്ദേഹവും പരിശീലകനും തമ്മിൽ കോൺവെർസേഷൻസ് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക് ബാലൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ മത്സരങ്ങളിലും കളിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. അന്നത്തെ മത്സരം തന്നെ അന്ന് അദ്ദേഹം കളിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത് അദ്ദേഹം റിക്കവറി സ്റ്റേജിൽ റിക്കവറി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബ്രിട്ടൻ പരിശീലകൻ ഒരു 30 മിനിറ്റ് ടീമിന് വേണ്ടിയിട്ട് കളിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ റിക്കവറി സ്റ്റേജിൽ നിന്ന് നേരെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പക്ഷേ ഇത്രയും, അതായത് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ളൊരു പ്ലെയറിനെ 30 മിനിറ്റ് കളിക്കാമോ എന്ന് ചോദിച്ച് ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഡിസ്റെസ്പെക്ട് ചെയ്ത സങ്കടത്തിലാണ് അന്ന് ആ ഒരു മത്സരത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അന്ന് ആരാധകരെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്യാത്തതിൻ്റെ സങ്കടം അദ്ദേഹം രേഖപ്പെടുത്തുമ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൻ്റെ ഈ കാര്യങ്ങൾ കൃത്യമായി ഡീറ്റെയിൽ ചെയ്യാൻ പരിശീലകനെ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷെ പരിശീലകൻ ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം വാക്കുകൾ കൃത്യമായി പാലിച്ചില്ല. അതാണ് പിന്നീട് വാക്കൗട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചതെന്നുള്ളൊരു കാര്യം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കൃത്യമായിട്ട് അട്ടിവരയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പോർച്ചുഗൽ ടീമിൽ തുടരും എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഈ വാക്കൗട്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ശിക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോർച്ചുഗൽ ഫെഡറേഷന് തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യവും റൊണാൾഡോ ആ ഒരു കത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു സൈഡ് പിടിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലെങ്കിൽ പോലും ആ റൊണാൾഡോ ഫാൻ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഒരു ടീമിനെ ഒരു താരത്തെ റെസ്പെക്ട് ചെയ്യാൻ ആ ടീമിന് കഴിയാണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനകത്ത് നമ്മൾ ഡിബേറ്റിലേക്ക് പോകുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആൺകുട്ടികൾ അടക്കി ഭരിച്ചിരുന്നിടത്ത് തന്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു വരുത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ മുൻപന്തിയിൽ പറയാൻ പറ്റുന്നൊരു പേര്. 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ നേടിയതുപോലെ ഇന്ത്യക്ക് സുന്ദരമായൊരു കാഴ്ചയായിരുന്നു 2007 ടി ട്വന്റി വേൾഡ് കപ്പ്. അത് കഴിഞ്ഞ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വേൾഡ് കപ്പാണ് 2011 വേൾഡ് കപ്പ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിൽ, പ്രത്യേകിച്ചും വനിതാ ക്രിക്കറ്റിൽ, വലിയൊരു ഇമ്പാക്റ്റും കൂടുതൽ പെൺകുട്ടികൾക്ക് അവിടേക്ക് വരാനുള്ള വഴി വെട്ടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് 2025 ഏകദിന വനിതാ വേൾഡ് കപ്പ്. ആ ഒരു വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ച നായിക ഹർമൻപ്രീത് കൗർ, ആ ഒരു ക്യാപ്റ്റൻസി പട്ടം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻസി പട്ടത്തിൽ നിന്ന് പടിയിറങ്ങുക എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരു ലെജൻഡറി കരിയറിൻ്റെ ഒരു ഒരു തിരിശ്ശില വീഴലാണ്. അത്രമാത്രം നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള, ഓരോ ഇടങ്ങളിലും അംഗീകാരങ്ങൾ നേടിയെടുത്തിട്ടുള്ള, 4 ഏഷ്യൻ കപ്പുകൾ നേടിയെടുത്തിട്ടുള്ള, 2 ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുള്ള, കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ മെഡൽ നേടിയിട്ടുള്ള, WPL അതായത് IPL വുമൺസ് ഫോർമാറ്റിൽ മുംബൈ ഇന്ത്യൻസിനായിട്ട് 2 കിരീടങ്ങൾ നേടിയിട്ടുള്ള, ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു പെൺപുലിയുടെ കഥ. തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും ശക്തിയായ വനിതാ താരങ്ങളിലൊന്ന്. വഴിവെട്ടിയെടുത്തവർ കുറേ ഉണ്ടെങ്കിലും ആ വഴിയിൽ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമായത്. പഞ്ചാബിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ചിട്ട് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അഭിമാനമായ പേര്. എന്തായാലും ക്യാപ്റ്റൻസി ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും അട്ടിപ്പതറാതെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു കെൽപ്പാണ് ഹർമൻപ്രീത് കൗറിനെ ഒരു കിടിലൻ ക്യാപ്റ്റനാക്കി മാറ്റുന്നത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് 2025 ഏകദിന വേൾഡ് കപ്പ് ആദ്യത്തെ മത്സരങ്ങൾ വിജയിച്ച് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ വമ്പൻ ടീമുകളോട് ഇന്ത്യ തോറ്റുപോവാണ്. ആ ഒരു ഘട്ടത്തിൽ പലരും കരുതി ഇനി ഇന്ത്യക്ക് ഒരു തിരിച്ചുവരവില്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് ഉള്ള മത്സരങ്ങളിൽ ജയിച്ച് ഇന്ത്യ എങ്ങനെങ്കിലും നോക്കൌട്ടിലേക്ക് എത്തുന്നു. സെമി ഫൈനലിൽ ഏറ്റവും ശക്തരായ എതിരാളികളാണ് ഓസ്ട്രേലിയ. 338 എന്ന് പറയുന്ന ചേസ് ഓസ്ട്രേലിയക്കെതിരെ നടക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ചോദ്യചിഹ്നം നിൽക്കുന്ന സമയത്ത് ആ ഒരു ചേസ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഫൈനലിലെ വിജയം ഇന്ത്യ ഉറപ്പിച്ചായിരുന്നു. കാരണം അത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടിയാണ് നോക്കൌട്ട് സ്റ്റേജിൽ ഇന്ത്യൻ പെൺപുലികൾ കളത്തിലേക്ക് എത്തിയത്. ആ ഒരു കളത്തിലേക്ക് അവരെത്തി, അവർ കിരീടം നേടിയപ്പം അവരെ മുന്നിൽ നിന്ന് നയിച്ച പെൺപുലിക്ക്, ഹർമൻപ്രീത് കൗറിന് ഇത്രയും കാലത്തെ അവർ ക്യാപ്റ്റൻസി റെക്കോർഡുകൾക്ക്, ക്യാപ്റ്റൻസി പ്രവർത്തനങ്ങൾക്കൊക്കെ ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് കൂടെ ഞാൻ അച്ചു. സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Mindful Talks.
3: World Mental Health Day Special.
4: Hi, I'm Fatima Rinzi, consultant psychologist. സന്തോഷവും സമാധാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം തേടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടിയാൽ, വീട് വാങ്ങിയാൽ, കൂടുതൽ പണം ഉണ്ടായാൽ, ആളുകൾ നമ്മൾ അംഗീകരിച്ചാലൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇമോഷൻ ആണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, അതിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇമോഷനാണ്. ആവേശം, എക്സൈറ്റ്മെന്റ് ഒക്കെ പോലെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻ. പക്ഷേ നമ്മുടെ ബ്രെയിൻ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നേടിയാലും കുറച്ച് സമയത്തിന് ശേഷം അത് നമുക്ക് സാധാരണമായിട്ട് തോന്നും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അവസ്ഥയല്ല നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഉള്ളതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ വെൽബീയിങ് എന്നൊരു കൺസെപ്റ്റിനെ നമ്മൾ സന്തോഷം എന്നതിൽ മാത്രമല്ല ഒതുക്കുന്നത്. നമ്മുടെ ലൈഫിലൊരു മീനിങ് ഉണ്ടാവുക, ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ഗ്രാറ്റിറ്റ്യൂഡും റെസീലിയൻസും ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്.
3: World Mental Health Day Special.
2: In association with Nesto Hypermarket. Now open at all

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏതായാലും സ്കോർ ബോർഡിൽ ഇനി നേരെ പോകുന്നത് മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും സന്തോഷമുള്ളൊരു കാര്യമാണ്. സന്തോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്തോഷമാണ്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയങ്ങൾ പലപ്പോഴും തട്ടിയെടുത്തുകൊണ്ടിരുന്ന ഒരാൾ സാക്ഷാൽ ബിഗ് മാൻ പൊള്ളാർഡ് ഫ്രം മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടാരത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടാരത്തിലോട്ടൊന്നും അല്ല കേട്ടോ. ജെ എസ് കെ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫ്രാഞ്ചൈസി ജെ എസ് കെ ഉണ്ട്. ആ ഒരു ജെ എസ് കെ ടീമിന് വേണ്ടിയിട്ടായിരിക്കും മിനി പൊള്ളാർഡ് കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഗംഭീരമായിട്ടുള്ള പൊള്ളാർഡൻ പ്രകടനങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഒടുവിൽ ഒരുപാട് കാലമായി ചെന്നൈ ഫാൻസ് ഇഷ്ടപ്പെടാണ്ടിരുന്ന പേര് ചെന്നൈ ഫാൻസിന്റെ പ്രിയപ്പെട്ട പേരാകാൻ വേണ്ടിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ സൂപ്പർ കിങ്സിന്റെ പ്രിയപ്പെട്ട പേരാകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: World Mental Health Day Special.
4: Hi, I'm Fatima Rinsi, Consultant Psychologist. Personal boundaries keep ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അതോ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അധികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സൈക്കോളജിയിലെ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവാൻ ബൗണ്ടറീസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ബൗണ്ടറീസ് ഒരിക്കലും മറ്റുള്ളവരെ അകറ്റി നിർത്തലല്ല, മറിച്ച് നമുക്ക് എവിടെ വരെയാണ് കംഫർട്ടബിൾ, എവിടെയാണ് എൻ്റെ ലിമിറ്റ് എന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നോ പറയാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, അവർ നമ്മളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കുമെന്നൊക്കെയുള്ള പേടി കൊണ്ടാണ്. ഇതിനെ പീപ്പിൾ പ്ലീസിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രെസ് കൂടാനും ഫ്രസ്ട്രേഷൻ വരാനും ചിലപ്പോഴൊക്കെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാനൊക്കെ കാരണമാവും. നമ്മൾ പുറമെ എല്ലാം ഓക്കെയാണെന്ന് അഭിനയിക്കുമെങ്കിലും പലപ്പോഴും ഉള്ളിൽ ഇമോഷണൽ എക്സോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അപ്പോ നമ്മൾ ഒരാളോട് നോ പറയുന്ന സമയത്ത് ഒരിക്കലും അത് റിജക്റ്റ് ചെയ്യലല്ല, അതേസമയത്ത് നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യലാണെന്നുള്ളത് മനസ്സിലാക്കുക.
2: മൈൻഡ്ഫുൾ ടോക്സ്
3: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
5: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shishadri Sharma Rajesh Raman, y'all know me as Blase.
6: You're listening to
5: Radio Suno 91.7, Qatar's favorite radio station.
7: In association with Nesto Hypermarket, now open at Old Passport Office.

ആകാശത്തെ നക്ഷത്രങ്ങൾ പോലും കൊതിയോടുകൂടി നോക്കി നിന്ന മനോഹരമായ ഒരു നിമിഷം ഫുട്ബോൾ ആരാധകർ ആസ്വദിച്ചിട്ടുള്ള ഒരാഴ്ചയായിരുന്നു കൊടിയിറങ്ങിയത്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അതെ, ആകാശത്ത് നക്ഷത്രങ്ങൾ പോലും കൊതിയോടുകൂടി നോക്കിയിട്ടുണ്ടാവും ഈ ഒരു നക്ഷത്രത്തെ. ലോകം മുഴുവൻ ഇത്രമാത്രം ആരാധനയോടുകൂടി ഉറ്റുനോക്കിയിട്ടുള്ളത്, എത്രമാത്രം സ്നേഹത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഇത്രമാത്രം സ്നേഹത്തോടുകൂടി യാത്രയപ്പ് നൽകിയത്, അത്രമാത്രം സ്നേഹം നിറഞ്ഞൊഴുകിയ മനോഹരമായ ഒരു നിമിഷം. അർജന്റീനൻ ജേഴ്സിയിൽ നിന്ന് ലയണൽ മെസ്സി പടിയിറങ്ങുമ്പോൾ അതൊരു ഇതിഹാസത്തിന്റെ പടിയിറക്കൽ കൂടിയാണ്. ആ കഥകൾ എത്ര പറഞ്ഞാലും തീരൂല. ഞാൻ നേരത്തെ പറഞ്ഞുകൂട്ടെ, ആ കഥയ്ക്ക് ഒരു 1000 വേർഷൻ ഉണ്ട്. 1000 അല്ല, 10,000 വേർഷൻ ഉണ്ട്. കാണുന്ന കാണികൾ അനുസരിച്ച് മാറുന്ന മാന്ത്രികതയുള്ള ഒരു വല്ലാത്തൊരു പടിയിറക്കലായിരുന്നു. എന്തായാലും ആ ഒരു മത്സരം കഴിഞ്ഞിട്ട് ആ മത്സരത്തിൽ ഒരുപാട് മനോഹരമായ സീനുകളുണ്ട്. കൂടുള്ള താരങ്ങൾ അത്രമാത്രം റെസ്പെക്റ്റോടുകൂടിയാണ് അദ്ദേഹത്തെ ഹഗ് ചെയ്യുന്നത്, അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നത്. റഫറീസിന്റെ സ്നേഹം ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സീനായിരുന്നു മത്സരത്തിന്റെ ഫൈനൽ വിസിലടിക്കുന്നതിന് മുമ്പ് റഫറി ഓടിച്ചെന്ന് മെസ്സിനോട് ചോദിക്കുന്നുണ്ട്, ഫൈനൽ വിസിൽ ഞാൻ അടിക്കട്ടെ എന്നുള്ളത്. എന്ത് രസമുള്ളൊരു മൊമെന്റ് ആണ്. ഫൈനൽ വിസിലിന് മുമ്പ് ആ ഒരു പന്ത് മെസ്സിയിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് റഫറി. രണ്ട് കാർഡുകൾ മെസ്സിയിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് റഫറി. അങ്ങനെ കാലം ഒരുപാട് സ്നേഹത്തോടുകൂടി കരുതി വെച്ച ഒരു ഇതിഹാസം പടിയിറങ്ങുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞുവിട്ട് തന്നെ നക്ഷത്രങ്ങൾ വരെ കൊതിയോടുകൂടി നോക്കി നിന്നിട്ടുണ്ടാവും ആ ഒരു ഇതിഹാസത്തിന്റെ യാത്ര വർഷത്തിൽ. എന്തായാലും ഒരുപാട് സ്നേഹവും ഒരുപാട് കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞാനും കൂടെ ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടൈമാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറേ കഥകളുമായിട്ട് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് കേൾക്കാം കാണാം. കൂടെ ഞാൻ അച്ചായിരുന്നേ. ടാറ്റ.

0: ரேடியோ சுனோ 91.7 FM
1: கேட்டு கேட்டு கூட்டு கூடாம்
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ചില എഴുത്തുകൾ നമ്മൾ വായിച്ചു തീർക്കും. ചില എഴുത്തുകൾ ഇനി മറ്റു ചില എഴുത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബാക്കി വരും. അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങൾ, ചില വരികൾ, ചില കഥകളെല്ലാം എത്ര കാലം കഴിഞ്ഞാലും നമ്മളിങ്ങനെ വീണ്ടും ഓർത്തുകൊണ്ടേയിരിക്കും. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഒരു പുസ്തകത്തിന്റെ യാത്ര എന്ന് പറയുന്നത് അത് വായിച്ച് മടക്കി വെക്കുന്ന അത്രയും മാത്രമല്ല, ഒരു വായനക്കാരന്റെ മനസ്സിൽ ഇടം നേടുന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ സാഹിത്യ ലോകവും, അത് ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ ലോകവും ആ പുസ്തകത്തിന് ഒരു പ്രത്യേക ഇരിപ്പിടം കൊടുക്കും. അങ്ങനെ ചില എഴുത്തുകൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ ചില എഴുത്തുകൾക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അംഗീകാരത്തിനൊക്കെ അപ്പുറം യഥാർത്ഥത്തിൽ ഒരു പുസ്തകത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ പുരസ്കാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. എനിക്ക് തോന്നിയൊരു കാര്യം, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് ഒരു പുസ്തകം എഴുതി 10, 20, 30, 40, 50, 60 അല്ലെങ്കിൽ ഒരുപക്ഷെ 100 വർഷമൊക്കെ കഴിഞ്ഞിട്ടും ആരെങ്കിലുമൊക്കെ ആ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയുന്നതാണ് അതിൻ്റെ വിജയം അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരം. അല്ലെങ്കിൽ ആ ഒരു പുസ്തകം വീണ്ടും വായിക്കാനായിട്ട് ഒരാൾ അതെടുത്തൊന്ന് തുറന്നു നോക്കുക, അല്ലെങ്കിൽ ഒരുപാട് തലമുറകൾ കഴിഞ്ഞിട്ടും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് കുറച്ച് പേരൊന്ന് സംസാരിക്കുക, ഇതൊക്കെ ഒരു പുസ്തകത്തിനെ സംബന്ധിച്ച് വലിയ വലിയ അംഗീകാരങ്ങൾ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പുരസ്കാരങ്ങൾ കൊണ്ടൊക്കെ ഒരുപക്ഷെ അർത്ഥമാക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ദേശമൊട്ടാകെ അല്ലെങ്കിൽ ഒരു നാട് മുഴുവനും വായിച്ച് പ്രചരിച്ച, പ്രസിദ്ധി ആർജിച്ച ഒരു കൃതി ഏതാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അക്കാലഘട്ടത്തിലെ വായനക്കാരുടെ മനം കവർന്ന ഒരു രചന, കഥാപാത്രങ്ങൾ, സാഹചര്യങ്ങൾ, അന്നത്തെ സാമൂഹിക സാംസ്കാരിക എല്ലാ സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു എഴുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിതായിരിക്കുമെന്ന് ഈ പറയുന്ന അംഗീകാരങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ വായിച്ചു, എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ തരത്തിലുള്ള എഴുത്തുകളെ ചേർത്ത് പിടിച്ചു എന്നതിൻ്റെ ഒരു രേഖയാണ് അംഗീകാരങ്ങൾ അഥവാ പുരസ്കാരങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഏറെക്കുറെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതെ, ഇന്ന് നമ്മൾ ചില പുരസ്കാരങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോവുക. അത് എന്താണെന്നും ഏതാണെന്നും ഒക്കെ വഴിയേ പറയാം. കുറച്ചധികം പുരസ്കാര വിശേഷങ്ങളാണ് ഇന്നത്തെ ബുക്ക് മാർക്കിൽ നമ്മൾ കൂടുതലും പറയാം. സോ കൂടെ കൂടാൻ മറക്കണ്ട, കുറച്ചധികം നല്ല നല്ല പാട്ടുകൾക്കൊപ്പം നല്ല പുസ്തക വിശേഷവുമായിട്ട് നമ്മുടെ ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ ഈ ഒരു ജേണി നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങുമല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: മൈൻഡ്ഫുൾ ടോക്സ്,
8: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
9: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് ബോഡി അത്ര ക്ഷീണിച്ചിട്ടില്ലെങ്കിലും മനസ്സിന് എന്തോ വല്ലാത്ത ക്ഷീണം പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മെന്റൽ റെസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ക്ഷീണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയോ കിടക്കുകയോ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജോലിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് മെന്റൽ ലോഡ് എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ഇറിറ്റേറ്റഡ് ആവും, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും, മറവി കൂടും, മനസ്സിന് എന്തോ ഭാരമുണ്ടെന്ന പോലെ ഫീൽ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ മെന്റൽ റെസ്റ്റ് എടുക്കുക? മെന്റൽ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതല്ല. ചിലപ്പോ 5 മിനിറ്റ് എങ്കിലും ഒന്ന് ഫോണ് മാറ്റി വെക്കുന്നത്, ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഇനി അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും അത് ആസ്വദിച്ച് ആ ചായ കുടിക്കുന്നത്, നടക്കാൻ പോകുമ്പോൾ ഫോണ് സ്ക്രോൾ ചെയ്യാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്, ഇതൊക്കെ മെന്റൽ റെസ്റ്റ് ആണ്. കാരണം നമ്മൾ മനസ്സിന് റെസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കാൻ കഴിയുന്നത്.
7: മൈൻഡ്ഫുൾ ടോക്സ്,
8: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
10: തുളി തുളി തുളി മഴയായി വന്നാടേ.
11: ഹായ്, ദിസ് ഈസ് കാർത്തി.
12: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഒരു പുരസ്കാരം എങ്ങനെ ഒരു സാഹിത്യ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഒരു സാഹിത്യ ശ്രേണിയുടെ ഭാഗമാവുന്നു എന്നതിനെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഇനി ഈ ഒരു സാഹിത്യ ശ്രേണിയിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹിത്യ ലോകത്ത് നമുക്ക് മലയാളം സാഹിത്യ ലോകം എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് നോക്കാം. അതിൽ തന്നെ ഏറ്റവും സുപരിചിതമായ ഒരു പുരസ്കാരം, ഈ റീസെന്റ്ലി ആണെങ്കിലും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുറെ കൂടി നമ്മളിലേക്ക് എത്തിയ ഒരു പുരസ്കാരം, വയലാർ അവാർഡ്. പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് രൂപീകരിച്ച വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് 1976 അങ്ങനെ നിലവിൽ വരുന്നത്. അതിന് തൊട്ടടുത്ത വർഷം, അതായത് 1977 ആദ്യ വയലാർ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെടുന്നത്. കഷ്ടിച്ച് 100 പേജ് മാത്രമുള്ള ഒരു ചെറിയ കൃതി, അഗ്നിസാക്ഷി എന്ന നോവൽ. ലളിതാംബിക അന്തർജനത്തിന്റെ ഈ ഒരു കൃതിക്കാണ് ആദ്യത്തെ വയലാർ പുരസ്കാരം നൽകിയത്. പിന്നീട് ഈ ഒരു പട്ടിക ഒന്ന് നീണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വായിച്ചും അല്ലെങ്കിൽ കേട്ടും വളർന്നിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ പേരുകൾ കാണാൻ പറ്റും. രണ്ടാമൂഴം, ഗുരുസാഗരം, ഒരു സങ്കീർത്തനം പോലെ, നിർമാതളം, പൂത്തകാലം, അങ്ങനെ അങ്ങനെ ഒരു പുസ്തകത്തിന്റെ ചരിത്രം പതിയെ മലയാള വായനയുടെ തന്നെ അല്ലെങ്കിൽ മലയാള സാഹിത്യ ലോകത്തിന്റെ തന്നെ ചരിത്രമായിട്ട് മാറുന്ന ഒരു വലിയ കാഴ്ച. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് കുറച്ച് പാട്ട് കേട്ട് വന്നാലോ. ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ് ഒക്ടോബർ 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം ഡൈനിൻ വിത്ത് ദിലീപ്
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു വാക്ക് ഇൻ സ്പോർട്സ് അഡ്മിഷൻ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525 തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി 24 റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്ക്ഔട്ട് സപ്പോർട്ട് പ്രീമിയം 4 പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 വരെ റീപ്ലേസ്മെന്റ് കാർ ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസും സമാധാനമായിരിക്കും ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കോൾ 800786 വാട്സ്ആപ്പ് 740505 ഓർ വിസിറ്റ് bima.com.qa
2: This is Radio Suno
0: 91.7 FM
2: Qatar's favorite radio station
5: Punnya vachanangalilude ninne aarengilum sahayichittundengil adu nee orthu vekkuga nee aarengilum vedinippichittundengil adum nee orthu vekkuga
6: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM
7: ഇപ്പോൾ ലഹരുമാങ്ങിനുള്ള സമയം

വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. വയലാർ അവാർഡിന്റെ ആ ഒരു ചരിത്രവും ദാ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കടക്കേണ്ട ഒരു സമയമൊക്കെ ആയി എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് മുൻപ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഒഫീഷ്യലി ആ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ട സമയമാണ്. ആദ്യ കൃതിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം, അതായത് തൊട്ടടുത്ത വർഷം 1978 പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, ഈ ഒരു എഴുത്തിനാണ് ആ വർഷത്തെ അംഗീകാരം ലഭിച്ചത്. കർണൻ എന്ന് പറയുന്ന ഐതിഹാസിക കഥാപാത്രത്തിന്റെ ജീവിതത്തെ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ നോക്കിക്കണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക നോവൽ. അവിടെ കഥാപാത്രത്തെക്കുറിച്ച് മാത്രമല്ല അയാളുടെ ഉള്ളിലെ സംഘർഷങ്ങളെക്കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ചെല്ലാം ആളുകളിലേക്ക് എത്തിച്ച ഒരു കൃതിയായിരുന്നു. 79 പുറത്തിറങ്ങിയ മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രത്തിനാണ് പിന്നീട് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ആധുനിക മനുഷ്യന്റെ ജീവിതവും സമൂഹവും അതുപോലെ തന്നെ അധികാര വ്യവസ്ഥകളെക്കുറിച്ചും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ ക്യാൻവാസിലാണ് ഈ ഒരു ചിത്രം അദ്ദേഹം വരച്ചിടുന്നത്. 80 തകഴി ശിവശങ്കരപിള്ളയുടെ കയർ എന്ന പുസ്തകത്തിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. ഒരു വ്യക്തിയുടെ മാത്രം കഥയായിട്ട് നമുക്ക് കയർ എന്ന് പറയുന്ന കൃതിയെ കാണാൻ പറ്റില്ല. ഒരു നാടിന്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരുപാട് തലമുറകളുടെ ഒക്കെ ജീവിതം ചേർത്ത് വെച്ച് കാണിച്ച വലിയൊരു നോവലാണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിന് എല്ലാ കാലത്തും ഒരു റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി 81 വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ മകരക്കൊയ്ത്ത്. കവിതയിലൂടെ പ്രകൃതിയെയും അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കാണുന്ന അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള, വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കാവ്യ സമാഹാരമാണത്. 82 ONV കുറിപ്പിന്റെ ഉപ്പ് എന്ന കൃതി. മനുഷ്യനും സമൂഹവും നമ്മുടെ ലൈഫില് നിസ്സാരമെന്ന് തോന്നുന്ന അനുഭവങ്ങളൊക്കെ വലിയ വലിയ അർത്ഥങ്ങളിലേക്ക് പോകുന്നു എന്നൊരു ആംഗിളിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. പിന്നീട് 1983 പുറത്തിറങ്ങിയ വിലാസിനയുടെ അവകാശികൾ എന്ന് പറയുന്ന നോവൽ. ഒരു വലിയ കുടുംബത്തിന്റെ പല തലമുറകളിലൂടെയുള്ള ജീവിതവും അതുപോലെ തന്നെ ബന്ധങ്ങളെക്കുറിച്ച്, അവർക്കിടയിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നോവലാണ്. 84 പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ അമ്പലമണി എന്ന് പറയുന്ന എഴുത്ത്. പ്രകൃതിയോടും മനുഷ്യനോടും ഇനി സമൂഹത്തിനോടും ഒക്കെയുള്ള കവയത്രിയുടെ വളരെയധികം ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതകളുടെ സമാഹാരത്തിൽ അവർ പരാമർശിക്കുന്നത്. പിന്നീട് 85 എത്തുമ്പോൾ വയലാർ അവാർഡിന്റെ ആദ്യകാല ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പേരുകളിലൊന്ന് MT വാസുദേവൻ നായരുടെ 2 എന്ന് പറയുന്ന കൃതി. ഒരു ഹിസ്റ്റോറിക് ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിലൂടെ, അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ പല കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും വീണ്ടും വായിക്കുന്തോറും ചിന്തിച്ചു പോകാൻ പാകത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരെഴുത്ത്. ഇനി ബാക്കി പുസ്തക വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് പാട്ട് കേട്ടാലോ? ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: World Mental Health Day Special.
6: Hi, I'm Fatima Rinzi, consultant psychologist. എങ്ങനെയാണ് നല്ല relationship?

0: അതിനെ ഫേസ് ചെയ്യാനുള്ള പവർ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതല്ല ഇതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്.
1: World Mental Health Day Special.
2: Onna malakeri pogende
3: priya soorthukale, I am Lalu Alex.
4: You are listening to
3: Radio Sino 91.7
5: Chennai beats.
6: Tamil head of the hour
7: in the art of podumakkolanda

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വയലാർ അവാർഡിന്റെ നാൾ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. 85 എന്നൊരു നല്ലൊരു സംഖ്യയിൽ, അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് 1986 വയലാർ അവാർഡ് നേടിയ കൃതിയിലേക്കാണ്. എൻ എൻ കക്കാടിന്റെ സഫലം ഈ യാത്ര എന്ന കൃതിക്കായിരുന്നു ആ വർഷത്തെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ജീവിതത്തെക്കുറിച്ചും ജീവിതാന്ത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ കാലത്തെക്കുറിച്ചൊക്കെ വളരെയധികം ആഴമേറിയ ചിന്തകളാണ് ഈ ഒരു കാവ്യത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഇനി 1987 എൻ കൃഷ്ണപിള്ള എഴുതിയ പ്രതിപാത്രം ഭാഷണ ഭേദം എന്ന പുസ്തകത്തിനാണ് ആ വർഷത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. നമ്മുടെ മലയാള നാടകവേദിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് എൻ കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ നാടകചിന്തകളെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു രചനയാണിത്. 88 തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ തിരുനല്ലൂർ കരുണാകരന്റെ കവിതകൾക്കാണ് അവാർഡ് ലഭിച്ചത്. മനുഷ്യനും പ്രകൃതിയും സമൂഹവും അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റനുഭവങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുന്ന കവിതകളുടെ വലിയൊരു സമാഹാരമാണിത്. 89 സുകുമാർ അഴീക്കോടിന്റെ തത്വമസി എന്ന പുസ്തകത്തിന്. ഇവിടെയും മനുഷ്യനും ജീവിതവും സംസ്കാരവും തുടങ്ങിയിട്ടുള്ള വലിയ വലിയ വിഷയങ്ങളൊക്കെ തന്നെയാണ് വായനക്കാർക്ക് മുൻപിലായിട്ട് അദ്ദേഹം ഇങ്ങനെ തുറന്നു വെക്കുന്നത്. ഇനി 1990 വരികയാണെന്നുണ്ടെങ്കിൽ സി രാധാകൃഷ്ണന്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്. ശാസ്ത്രത്തെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ ചില ചിന്തകളെക്കുറിച്ചൊക്കെ വളരെയധികം ആഴത്തിൽ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു നോവലാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. പിന്നീട് 91 ഒ.വി. വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഖസാക്കിന്റെ ഇതിഹാസം കഴിഞ്ഞ് ഒ.വി. വിജയൻ മലയാള സാഹിത്യത്തിന് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി കൂടിയായിരുന്നു അത്. ആത്മീയതയും മനുഷ്യന്റെ ഉള്ളിലുള്ള അന്വേഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ജീവിതത്തിന്റെ വലിയ വലിയ ചോദ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഒരു പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി 92 എം കെ സാനുവിന്റെ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതിക്കായിരുന്നു ഈ ഒരു അംഗീകാരം ലഭിച്ചത്. കവിയായിട്ടുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജീവിതവും കവിതയും ഒക്കെയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ 86 മുതൽ 92 വരെ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ 7 വർഷങ്ങൾ നോക്കുമ്പം വയലാർ പുരസ്കാരങ്ങൾ നോവലുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെ കവിത വന്നു, നാടകം വന്നു, സാഹിത്യ ചിന്ത വന്നു, ജീവചരിത്രം, ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞു നിർത്തിയ പുസ്തകത്തിലൊക്കെ ജീവചരിത്രാത്മകമായിട്ടുള്ള ശേഖരങ്ങളാണ് കാണാൻ പറ്റുക. ഇങ്ങനെ മലയാള സാഹിത്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെയെല്ലാം കടന്നു പോയിക്കൊണ്ടാണ് ഈ ഒരു അംഗീകാരം അക്കാലയളവിലെല്ലാം യാത്ര ചെയ്തത്. ബുക്ക്മാർക്കിന്റെ യാത്ര എന്താ ഇങ്ങനെ തുടരുകയാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് പാട്ട് വരുന്നുണ്ട്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്ട് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ബാക്ക് ടു വയലാർ അവാർഡ്സ് അല്ലെ. 92 വരെയുള്ള വയലാർ പുരസ്കാരങ്ങൾ നേടിയ കൃതികളെ കുറിച്ച് നമ്മളിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു പോയി. ഇനി നമുക്ക് 93 മുതൽ അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 93 ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. മനുഷ്യനും സമൂഹവും അതുപോലെ തന്നെ അധികാരം രാഷ്ട്രീയം, ഇത് മനുഷ്യൻ സമൂഹം അധികാരം രാഷ്ട്രീയം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തക രചന നടത്തിയിട്ടുള്ളത്. ഇനി 94 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രന്റെ ഗുരു എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിക്കുന്നത്. ആത്മീയതയുണ്ട്, മനുഷ്യ ജീവിതത്തെ കുറിച്ചുണ്ട്, ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഒരു നോവലാണ്. 95 തിക്കോടിയന്റെ അരങ്ങു കാണാത്ത നടൻ, നാടകവേദി അതുപോലെ തന്നെ കലാലോകത്തോടൊക്കെ ഏറ്റവും അടുത്ത് നിന്ന എഴുത്തുകാരനായിട്ടുള്ള തിക്കോടിയന്റെ ജീവിതാനുഭവങ്ങളും കലയുടെ ലോകമൊക്കെയാണ് ഈ ഒരു കൃതിയിൽ പ്രതിഫലിക്കുന്നത്. ഇനി 96 പോകുമ്പോൾ അവിടെ പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന രചനയ്ക്കാണ് ആ വർഷത്തെ മയിലാർ അവാർഡ് ലഭിക്കുന്നത്. മുൻപ് ബുക്ക് മാർക്കിൽ തന്നെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോയ ഒരു രചനയാണിത്. പ്രശസ്ത എഴുത്തുകാരൻ ദസ്തയേവ്സ്കിയുടെ ജീവിതവും പ്രണയവും എഴുത്തും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നോവൽ. ഇനി 97 നോക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം, വീണ്ടും ബുക്ക് മാർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു എഴുത്ത്. ബാല്യവും ഓർമ്മകളും വീടും നൊസ്റ്റാൾജിയൊക്കെ കുറെ കൂടി നമ്മളിലേക്ക് എത്തിച്ച ഒരു കൃതി. 98 നോക്കുമ്പോൾ എസ് ഗുപ്തൻ നായർ എഴുതിയ സൃഷ്ടിയും സ്രഷ്ടാവും എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു ആ വർഷത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. സാഹിത്യത്തെയും അതുപോലെ തന്നെ എഴുത്തിനെയും സൃഷ്ടിയുടെയും സ്വഭാവത്തിന്റെയും കുറിച്ചുള്ള ചിന്തകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഇടകലർത്തി എഴുതിയ ഒരു കൃതിയായിരുന്നു അത്. ഇനി 99 നോക്കുമ്പോൾ കോവിലന്റെ തട്ടകം എന്ന പുസ്തകത്തിനാണ് ആ വർഷത്തെ അടുത്ത അംഗീകാരം കിട്ടുന്നത്. ഗ്രാമജീവിതമുണ്ട്, സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിലെ ചെറിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. താൻ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വയലാർ പുരസ്കാരങ്ങളിലൂടെയുള്ള ബുക്ക് മാർക്കിന്റെ യാത്ര തുടരുകയാണ്. നന്ദയാണ് കൂടെയുള്ളത്.

0: മോളെ ചെന്നിട്ട് കീബോർഡ്.
1: ആഹാ, ആശാനെ പുട്ടോപ്പിയെ പോണ വഴിയേതാണ്?

0: Happy birthday.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
3: അതെന്താ പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
8: മൈൻഡ്ഫുൾ ടോക്സ്
9: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
10: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ അവസാനമായിട്ട് സെൽഫ് അപ്രീസിയേഷൻ ചെയ്തത് എപ്പോഴാണ്? നമ്മളെപ്പോഴും മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കാറുണ്ടോ? സൈക്കോളജിയിൽ നെഗറ്റീവിറ്റി ബയാസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന് നല്ല കാര്യങ്ങളെക്കാളും തെറ്റുകളും കുറവുകളും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം 10 നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അത് മാത്രം മനസ്സിലിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതൊരു സർവൈവൽ മെക്കാനിസം ആണെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ പോകും. അവിടെയാണ് സെൽഫ് അപ്രീസിയേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എല്ലാ ദിവസവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ക്ഷീണത്തിനിടയിലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ടെൻഷൻ ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടാവും, ഒരാളോട് കൈൻഡ്നസ് കാണിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഫിഡൻസും ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്.
8: മൈൻഡ്ഫുൾ ടോക്സ്
9: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
11: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
12: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
11: യു ആർ ലിസണിംഗ് ടു 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ടു കേട്ടു കൂട്ടുകൂടാ
12: കൂട്ടുകൂടാ.
1: ചെന്നൈ ബീറ്റ്സ്.
13: Head of the hour.
14: In the art of podumakkolanda.

0: association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. വയലാർ പുരസ്കാരങ്ങളിലൂടെയുള്ള യാത്ര നമ്മളിങ്ങനെ തുടരുകയാണ്. 2000 മുതൽ 2010 വരെയുള്ള ഏകദേശം 11 കൃതികളിലൂടെയാണ് ഇനി നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. 2000 എം വി ദേവന്റെ ദേവസ്പന്ദനമാണ് അക്കാലഘട്ടത്തിലെ വയലാർ പുരസ്കാരം സ്വന്തമാക്കിയ മറ്റൊരു കൃതി. ഒരു കലാകാരൻ എന്ന നിലയിൽ എം വി ദേവന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ഒക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 2001 വരുമ്പോൾ ടി പത്മനാഭന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന പുസ്തകത്തിനായിരുന്നു അംഗീകാരം ആ വർഷം ലഭിച്ചത്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, ജീവിതത്തിലെ സൂക്ഷ്മമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് വളരെ ലളിതവും മനോഹരവുമായിട്ടുള്ള ഒരു ഭാഷയിൽ പറയുന്ന ഒരു നല്ല കൃതിയാണത്. ഇനി 2002 നോക്കുമ്പോൾ ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കൃതികൾ 1990 മുതൽ 1999 വരെയുള്ള സമാഹാരങ്ങൾ ചേർത്തുകൊണ്ടുള്ള കൃതിക്കാണ് അന്ന് പുരസ്കാരം ലഭിച്ചത്. ഒരു ദശാബ്ദക്കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ കവിതകളും എഴുത്തുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു രചനയായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കൃതികൾ. 2003 നോക്കുമ്പോൾ എം മുകുന്ദന്റെ കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന രചനയ്ക്കായിരുന്നു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവലാണ്. വളരെയധികം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എഴുത്തായിരുന്നു അത്. 2004 സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ, സ്ത്രീ ജീവിതവും സാമൂഹിക അസമത്വങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട്. 2005 കെ സച്ചിദാനന്ദന്റെ സാക്ഷ്യങ്ങൾ, കവിതയിലൂടെയും അതുപോലെ തന്നെ ചിന്തയിലൂടെയും മനുഷ്യനും സമൂഹവും അതുപോലെ തന്നെ കാലവും ഒക്കെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് മാറുന്ന ഒരു കൃതി. ഇനി 2006 നോക്കുമ്പോൾ എ സേതുമാധവൻ എഴുതിയ അടയാളങ്ങൾക്കായിരുന്നു ആ വർഷത്തെ വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളെയെല്ലാം ബിൽഡ് ചെയ്യുന്ന ചില ഓർമ്മകളും ബന്ധങ്ങളും അനുഭവങ്ങളും ഒക്കെയുണ്ട്. അതിനെ എല്ലാറ്റിനെയും തന്നെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു രചനയായിരുന്നു അത്. 2007 വരുമ്പോൾ ഡോക്ടർ എം ലീലാവതിയുടെ അപ്പുവിന്റെ അന്വേഷണത്തിനാണ് ആ വർഷത്തെ അംഗീകാരം കിട്ടുന്നത്. സാഹിത്യമുണ്ട്, ചിന്തയുണ്ട്, ജീവിതാനുഭവങ്ങളെയൊക്കെ ചേർത്ത് വെച്ചെഴുതുന്ന ഒരു വ്യത്യസ്തമായ എഴുത്തായിരുന്നു അത്. 2008 എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവധഭൂവിൽ, ഹിമാലയൻ യാത്രയുടെ പശ്ചാത്തലങ്ങളിലൂടെ പ്രകൃതിയും മനുഷ്യനും സംസ്കാരവും ചരിത്രവും ഒക്കെ പുനഃപരിശോധിക്കുകയായിരുന്നു ആ ഒരു രചനയിലൂടെ അദ്ദേഹം. 2009 വരുമ്പോൾ തോമസ് മാത്യുവിന്റെ മാരാർ, ലാവണ്യാനുഭവത്തിന്റെ യുക്തിശില്പം എന്ന പുസ്തകത്തിനായിരുന്നു വയലാർ അവാർഡ് ലഭിച്ചത്. മലയാളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള നിരൂപകനായ കുട്ടിക്കൃഷ്ണ മാരാരുടെ സാഹിത്യ ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു കൃതി. 2010 വരുമ്പോൾ വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ ചാരുലത, കവിതയും സൗന്ദര്യവും പ്രകൃതിയും മനുഷ്യവികാരങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക തരം എഴുത്ത്. എന്തായാലും ബാക്കി പുസ്തക വിശേഷത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഇപ്പൊ കുറച്ച് പാട്ട് വരുന്നുണ്ട് കേട്ടോ. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: Free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻഡ് കമ്പനി.
2: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം, എൻസിഡിയാൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയം വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. വയലാർ അവാർഡിന്റെ നാൾ വഴികളിലൂടെ അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രത്തിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2010 വരെ നമ്മൾ അങ്ങനെ പറഞ്ഞു നിർത്തി. ഇനി 2011 എന്ന് പറയുന്ന വർഷത്തിലേക്ക് കടക്കണം. അന്ന് കെ പി രാമൻ ഉണ്ണി എഴുതിയ ജീവിതത്തിന്റെ പുസ്തകം എന്ന പുസ്തകത്തിനായിരുന്നു വയലാർ അവാർഡ് ലഭിക്കുന്നത്. മനുഷ്യ ജീവിതത്തെയും അതിലെ ബന്ധങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നോവലാണിത്. 2012 നോക്കുമ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ അന്തിമഹാകാലത്തിനായിരുന്നു ആ വർഷത്തെ അവാർഡ്. ചരിത്രവും പുരാണവും മനുഷ്യ ജീവിതവും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃതിയായിരുന്നു അത്. ഇനി 2013 നോക്കുമ്പോൾ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം. 2014 വരുമ്പോൾ കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകത്തിനും 2015 വരുമ്പോൾ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം എന്ന പുസ്തകത്തിനുമായിരുന്നു വയലാർ അവാർഡുകൾ ലഭിച്ചത്. ഒരു ദേശത്തിന്റെയും അവിടുത്തെ മനുഷ്യരുടെയും ഓർമ്മകളിലൂടെയും ജീവിതങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന പുസ്തകത്തിനായിരുന്നു 2016 വയലാർ അവാർഡ് നൽകിയത്. ഇനി 2017 വരുമ്പോൾ ടി ഡി രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന പുസ്തകത്തിനായിരുന്നു ആ വർഷത്തെ അവാർഡ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്ന കെ വി മോഹൻ കുമാറിന്റെ ഉഷ്ണരാശി 2018, അതുപോലെ വി ജി ജെയിംസിന്റെ നിരീശ്വരൻ എന്ന പുസ്തകം 2019 വയലാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഇക്കഴിഞ്ഞ കാലയളവിലെ എല്ലാ എഴുത്തുകളിലേക്കും നോക്കുമ്പോൾ കവിത, ചരിത്രം, പുരാണം, രാഷ്ട്രീയം, സ്ത്രീ ജീവിതം, പ്രവാസം, വിശ്വാസം, അങ്ങനെ ഓരോരോ വിഷയങ്ങളിലാണ് ഓരോരോ പുസ്തകങ്ങളും അംഗീകാരങ്ങൾ നേടിയിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ബുക്ക് മാർക്കാണ്. നന്ദയാണ് കൂടെയുള്ളത്.

0: വില്ലേജ് സനേയ ആൻഡ് അൽകോർ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
4: Mindful Talks
5: World Mental Health Day Special.
6: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. സന്തോഷവും സമാധാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം തേടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടിയാൽ, വീട് വാങ്ങിയാൽ, കൂടുതൽ പണം ഉണ്ടായാൽ, ആളുകൾ നമ്മൾ അംഗീകരിച്ചാലൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇമോഷനാണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, അതിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇമോഷനാണ്. ആവേശം, എക്സൈറ്റ്മെന്റ് ഒക്കെ പോലെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻ. പക്ഷേ നമ്മുടെ ബ്രെയിൻ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നേടിയാലും കുറച്ച് സമയത്തിന് ശേഷം അത് നമുക്ക് സാധാരണമായിട്ട് തോന്നും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അവസ്ഥയല്ല നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഉള്ളതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ വെൽബീയിങ് എന്നൊരു കൺസെപ്റ്റിനെ നമ്മൾ സന്തോഷം എന്നതിൽ മാത്രമല്ല ഒതുക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാവുക, ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ഗ്രാറ്റിറ്റ്യൂഡും റെസീലിയൻസും ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്.
5: World Mental Health Day Special.
4: You are listening to Radio

0: at Old Passport Office, Karafa.
1: വയലാർ പുരസ്കാരത്തിന്റെ നാൾ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയം വെൽക്കം ബാക്ക് ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്. 2020 മുതലുള്ള ഇതുവരെയുള്ള പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. 2020 ഓർമ്മകളും പ്രവാസ ജീവിതവും ഒക്കെ കോർത്തിണക്കിയ കവിതകളുടെ സമാഹാരം ഏഴാച്ചേരി രാമചന്ദ്രന്റെ പുസ്തകത്തിനായിരുന്നു ആ വർഷം അംഗീകാരം കിട്ടിയത്. 2021 വരുമ്പോൾ ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന പുസ്തകത്തിനായിരുന്നു അവാർഡ്. 2022 എസ് ഹരീഷിന്റെ മീശയും 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന പുസ്തകവും അവാർഡിന് അർഹമായി. 2024 അശോകൻ ചെരുവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന പുസ്തകത്തിനാണ് ആ വർഷത്തെ അവാർഡ് ലഭിച്ചത്. 25 നോക്കുമ്പോൾ ഈ സന്തോഷ് കുമാറിന്റെ തപോമയ്യയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനായിരുന്നു വയലാർ പുരസ്കാരം സ്വന്തമാക്കാൻ സാധിച്ചത്. ഇനി 2026 നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വയലാർ പുരസ്കാരം പ്രഖ്യാപിച്ചത്. അത് ആർ രാജശ്രീക്കായിരുന്നു ആത്രയകം എന്ന നോവലിന്. അത് മാത്രമല്ല, ഈ വർഷത്തെ അവാർഡിനൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം നൽകുന്ന 50 പുരസ്കാരമാണ് ഇത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വയലാർ പുരസ്കാരം എന്നത് ഓരോ വർഷവും ഒരു പുസ്തകത്തിന് കൊടുക്കുന്ന ഒരു പുരസ്കാരം മാത്രമല്ല, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലയാള സാഹിത്യം കടന്നു പോയിട്ടുള്ള കാലങ്ങളുടെയും അല്ലെങ്കിൽ ആശയങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ ഒരു രേഖ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വർഷവും പുരസ്കാരം നേടിയ കൃതികളിലൂടെയെല്ലാം നമ്മൾ കണ്ടത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ജീവിതങ്ങൾ, കഥകൾ, കാലങ്ങൾ, ചിന്തകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം വയലാർ പുരസ്കാരം മലയാള വായനയുടെ ഒരു വലിയ ഭാഗമായി തന്നെ മാറിയിട്ടുണ്ട്. ഒരു നല്ല പുസ്തകത്തെ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ ആ പുസ്തകം പറഞ്ഞ കഥയും ചിന്തയും കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യവും ഈ ഒരു പുരസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങളിലൂടെയൊക്കെയുള്ള യാത്രയാണ് ബുക്ക്മാർക്കിന്റെ ഓരോ യാത്രയും. അപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് ഇന്നൊന്ന് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ബുക്ക്മാർക്കിൽ കൂടുതൽ പുസ്തക വിശേഷവുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട കേട്ടോ, നന്ദയാണ്. കീപ് ലിസ്ണിംഗ് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
1: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ. പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999090.
1: ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു.
6: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
0: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനു 91.7.

0: ഭക്തിയോടെ പാടുന്ന ഗായകൻ. പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
1: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
5: അതെന്ത് പേര്?
6: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: Mindful Talks
9: World Mental Health Day Special.
10: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അതോ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അധികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സൈക്കോളജിയിലെ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവാൻ ബൗണ്ടറീസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ബൗണ്ടറീസ് ഒരിക്കലും മറ്റുള്ളവരെ അകറ്റി നിർത്തലല്ല, മറിച്ച് നമുക്ക് എവിടം വരെയാണ് കംഫർട്ടബിൾ, എവിടെയാണ് എൻ്റെ ലിമിറ്റ് എന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നോ പറയാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, അവർ നമ്മളെക്കുറിച്ച് മോശമായിട്ട് വിചാരിക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ്. ഇതിനെ പീപ്പിൾ പ്ലീസിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രെസ് കൂടാനും ഫ്രസ്ട്രേഷൻ വരാനും ചിലപ്പോഴൊക്കെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാനൊക്കെ കാരണമാവും. നമ്മൾ പുറമേ എല്ലാം ഓക്കെയാണെന്ന് അഭിനയിക്കുമെങ്കിലും പലപ്പോഴും ഉള്ളിൽ ഇമോഷണൽ എക്സോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് നോ പറയുന്ന സമയത്ത് ഒരിക്കലും അത് റിജക്റ്റ് ചെയ്യലല്ല, അതേസമയത്ത് നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യലാണെന്നുള്ളത് മനസ്സിലാക്കുക.
9: World Mental Health Day Special.
11: Unjiri kannulla pennalle.
12: Hi guys, this is Nikki Galrani here.
13: You're listening to
12: Radio Suno 91.7 FM. Kete kete kootu kooda.

0: ദൃശ്യ സംഗീത വിരുന്ന്.
1: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinner.
2: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: Mindful Talks
7: World Mental Health Day Special.
8: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് ബോഡി അത്ര ക്ഷീണിച്ചിട്ടില്ലെങ്കിലും മനസ്സിന് എന്തോ വല്ലാത്ത ക്ഷീണം പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മെന്റൽ റെസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ക്ഷീണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയോ കിടക്കുകയോ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജോലിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് മെന്റൽ ലോഡ് എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ഇറിറ്റേറ്റഡ് ആവും, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും, മറവി കൂടും, മനസ്സിന് എന്തോ ഭാരമുണ്ടെന്ന പോലെ ഫീൽ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ മെന്റൽ റെസ്റ്റ് എടുക്കുക? മെന്റൽ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതല്ല. ചിലപ്പോ 5 ഒന്ന് ഫോണ് മാറ്റി വെക്കുന്നത്, ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഇനി എടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും അത് ആസ്വദിച്ച് ആ ചായ കുടിക്കുന്നത്, നടക്കാൻ പോകുമ്പോൾ ഫോണ് സ്ക്രോൾ ചെയ്യാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്, ഇതൊക്കെ മെന്റൽ റെസ്റ്റ് ആണ്. കാരണം നമ്മൾ മനസ്സിന് റെസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കാൻ കഴിയുന്നത്.
6: Mindful Talks
7: World Mental Health Day Special.
9: Hi, this is Suhasini.
10: You're listening to
9: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: ദുബായ്.
1: അത്തരമണക്ക് ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500499.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Mindful Talks
3: World Mental Health Day Special.
4: Hi, I'm Fatima Rinzi, consultant psychologist. എങ്ങനെയാണ് നല്ല റിലേഷൻഷിപ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ലൈഫിൽ വിഷമമോ സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ സംഭവിക്കുമ്പോ അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടോ? സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹാപ്പിനെസ്സിനെയും മെന്റൽ ഹെൽത്തിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. എന്നാൽ അതേ പ്രശ്നം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പ്രശ്നത്തിന്റെ വലിപ്പം കുറഞ്ഞില്ലെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള പവർ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതല്ല ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്.
2: മൈൻഡ്ഫുൾ ടോക്സ്
3: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
5: You're listening to Radio Sonoro 91.7.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

அத்தர்மணக்கு 4998.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunno. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
2: Yes.
0: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: World Mental Health Day Special.
4: Hi, I'm Fatima Rinsi, consultant psychologist. Ningla avasaanamayitt self appreciation cheyidathu eppozhaanu. Nammal eppozhum mattullavaru nalla kaaryangal cheyyunna samayathu avare appreciate cheyyan shramikkarund. Ennal nammal nammale thanne abhinandikkarundo. Psychologyile negativity bias ennoru concept undu. Nammude brainne nalla kaaryangalekkalum thettukalum kuravukalum koodalayittu shraddhikkanulla oru tendency undu. അതുകൊണ്ടാണ് ഒരു ദിവസം 10 നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അത് മാത്രം മനസ്സിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതൊരു സർവൈവൽ മെക്കാനിസം ആണെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ പോകും. അവിടെയാണ് സെൽഫ് അപ്രീസിയേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എല്ലാ ദിവസവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ക്ഷീണത്തിനിടയിലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ടെൻഷൻ ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടാവും, ഒരാളോട് കൈൻഡ്നസ് കാണിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഫിഡൻസും ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10th വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: Super hit. Music extravaganza.
3: Super hits.
4: Brought to you by.
5: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: World Mental Health Day Special.
3: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. സന്തോഷവും സമാധാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം തേടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടിയാൽ, വീട് വാങ്ങിയാൽ, കൂടുതൽ പണം ഉണ്ടായാൽ, ആളുകൾ നമ്മൾ അംഗീകരിച്ചാലൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇമോഷൻ ആണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, അതിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇമോഷനാണ്. ആവേശം, എക്സൈറ്റ്മെന്റ് ഒക്കെ പോലെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻ. പക്ഷേ നമ്മുടെ ബ്രെയിൻ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നേടിയാലും കുറച്ച് സമയത്തിന് ശേഷം അത് നമുക്ക് സാധാരണമായിട്ട് തോന്നും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അവസ്ഥയല്ല നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഉള്ളതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ വെൽബീയിങ് എന്നൊരു കൺസെപ്റ്റിന് നമ്മൾ സന്തോഷം എന്നതിൽ മാത്രമല്ല ഒതുക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാവുക, ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ഗ്രാറ്റിറ്റ്യൂഡും റെസീലിയൻസും ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്.
2: Mindful Talks World Mental Health Day Special.
4: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായിക കെ എസ് ചിത്ര.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: Stars Happiness Frequency. Now available on Vodafone Shuf app. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളേ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: മൈൻഡ്ഫുൾ ടോക്സ്
5: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
6: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അതോ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അധികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സൈക്കോളജിയിൽ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവാൻ ബൗണ്ടറീസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ബൗണ്ടറീസ് ഒരിക്കലും മറ്റുള്ളവരെ അകറ്റി നിർത്തലല്ല, മറിച്ച് നമുക്ക് എവിടെ വരെയാണ് കംഫർട്ടബിൾ, എവിടെയാണ് എന്റെ ലിമിറ്റ് എന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നോ പറയാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, നമ്മൾ റിജക്ട് ചെയ്യപ്പെടുമോ, അവര് നമ്മളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കും എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ്. ഇതിന് പീപ്പിൾ പ്ലീസിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രെസ് കൂടാനും ഫ്രസ്ട്രേഷൻ വരാനും ചിലപ്പോഴൊക്കെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാനൊക്കെ കാരണമാവും. നമ്മൾ പുറമേ എല്ലാം ഓക്കെയാണെന്ന് അഭിനയിക്കുമെങ്കിലും പലപ്പോഴും ഉള്ളിൽ ഇമോഷണൽ എക്സോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അപ്പോ നമ്മൾ ഒരാളോട് നോ പറയുന്ന സമയത്ത് ഒരിക്കലും അത് റിജക്ട് ചെയ്യലല്ല, അതേസമയത്ത് നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യലാണെന്നുള്ളത് മനസ്സിലാക്കുക.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈനിങ് വിത്ത് ദിലീപ്.

ഹലോ അസ്സലാമു അലൈക്കും, ബ്യൂട്ടിഫുൾ ഈവനിംഗ് ടു എവരി വൺ. വെൽക്കം യു ഓൾ ടു റേഡിയോ സുനോ. കേട്ട് കൂട്ട് കൂടുന്ന സമയമാണ്, നല്ലൊരു വൈകുന്നേര സമയമാണ്. ഈ വൈകുന്നേര സമയത്ത് കുറച്ച് അടിപൊളി ടേക്ക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? അത് അടിപൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചാറ്റ് ജിപിടിയുടെ പുതിയ GPT-6 വന്നതിന്റെ കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം ചാറ്റ് GPT-യുടെ ആൻസർ ചെയ്യുന്ന രീതി തന്നെ മാറാൻ പോവുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. OpenAI ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫീച്ചറാണ് ഇന്റലിജന്റ് UI എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചാറ്റ് GPT-യുടെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നത് ടെക്സ്റ്റ് രൂപേണയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ GPT-6, നമ്മളുടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അത് തന്നെ ഡിസൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ടോപ്പിക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊടുക്കുമ്പം ടെക്സ്റ്റ് മാത്രമല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഉണ്ടാവും, ചാർട്ട് ഉണ്ടാവും, ബട്ടൺസ് ഉണ്ടാവും, ഫോംസ് ഒക്കെ വരും. സോ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ബില്ല് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് ബില്ല് സ്പ്ലിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാറ്റ് GPT-ക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് GPT തന്നെ ഒരു കാൽക്കുലേറ്റർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് തരും. അതുപോലെ ഇപ്പം നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസ് പോലും ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് വരും. അതായത് ആൻസർ മാത്രമല്ല, ആൻസർ യൂസ് ചെയ്യാനുള്ള ഒരു മിനി ടൂൾ ആയിട്ട് തന്നെ നമ്മുടെ ചാറ്റ് GPT മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ OpenAI പറയുന്ന വേറൊരു കാര്യമുണ്ട്, വെബ് സെർച്ച് വേണം എന്നുള്ള ചോദ്യങ്ങൾക്ക് GPT-6 ഇൻസ്റ്റന്റ് ആയിട്ട് 44% സൂണർ ആയിട്ട് ആൻസർ തരുന്നതാണ് ബാക്കി കമ്പാരിറ്റീവ്ലി GPT-5.6 ഒക്കെ വെച്ചിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇനി ഇതിന്റെ അവൈലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് യൂസേഴ്സിന് GPT-6 ഓൾ ഫ്രീ ആണ്, ഗോ യൂസേഴ്സിന് GPT-6 ലൂണ ആണ് റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ബാക്കി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന്. തൽക്കാലം ഇനി പാട്ടുകളിലോട്ട് പോകേണ്ട സമയമായിട്ടുണ്ട്. പാട്ട് കേട്ട് വൈബ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി, 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 മണിക്ക് ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയാൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: മൈൻഡ്ഫുൾ ടോക്സ്,
6: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
7: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് ബോഡി അത്ര ക്ഷീണിച്ചിട്ടില്ലെങ്കിലും മനസ്സിന് എന്തോ വല്ലാത്ത ക്ഷീണം പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മെന്റൽ റെസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ക്ഷീണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയോ കിടക്കുകയോ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജോലിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മെന്റൽ ലോഡ് എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ഇറിറ്റേറ്റഡ് ആവും, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും, മറവി കൂടും, മനസ്സിന് എന്തോ ഭാരമുണ്ടെന്ന പോലെ ഫീൽ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ മെന്റൽ റെസ്റ്റ് എടുക്കുക? മെന്റൽ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ 5 മിനിറ്റെങ്കിലും ഒന്ന് ഫോണ് മാറ്റി വെക്കുന്നത്, ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഇനി എടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും അത് ആസ്വദിച്ച് ആ ചായ കുടിക്കുന്നത്, നടക്കാൻ പോകുമ്പോൾ ഫോണ് സ്ക്രോൾ ചെയ്യാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്, ഇതൊക്കെ മെന്റൽ റെസ്റ്റ് ആണ്. കാരണം നമ്മൾ മനസ്സിന് റെസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കാൻ കഴിയുന്നത്.
5: മൈൻഡ്ഫുൾ ടോക്സ്,
6: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
8: ഹായ് എവരിവൺ, ദിസ് ഈസ് ഭരത് ഹിയർ. യു
9: ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട്.

0: Sunno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
4: ആകാശമായവളെ,
3: പാട്ടിൽ നിറയുന്ന പ്രണയം,
4: മീഴിയിലേക്ക്,
3: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
5: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
7: ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
8: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
9: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
10: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
9: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

Radio Suno 91.7 FM, Qatar's favorite radio station. നമ്മുടെ ഫോണിന് നമ്മളെ കുറിച്ചിട്ട് നമ്മളെക്കാൾ കൂടുതൽ അറിയുമോ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഗ്യാങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വിചാരിച്ചു ടെക്ടോക്കിലൊന്ന് പറഞ്ഞേക്കാം. വെൽക്കം ബാക്ക് ടു അവർ ഷോ. ഇത് ടെക്ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. അപ്പൊ എങ്ങനാ പറയല്ലേ, നമ്മുടെ ഫോണിന് നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിയുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മൾ എവിടെ പോകുന്നു, എന്താണ് സെർച്ച് ചെയ്യുന്നത്, ഏത് ആപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഓൺലൈനിൽ കാണുന്നത്, ഇതൊക്കെ നമ്മുടെ ഒരു ഡിജിറ്റൽ ബിഹേവിയറിന്റെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോൺ ലിറ്ററലി നമ്മളെ നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ സ്പൈ ചെയ്യുകയാണ് എന്നല്ല. ശരിക്കും നമ്മൾ ആപ്സിന് കൊടുക്കുന്ന പെർമിഷൻസ്, ലൊക്കേഷൻ ഡേറ്റ, ബ്രൗസിംഗ് ആക്ടിവിറ്റി, അഡ്വർടൈസിംഗ് സിഗ്നൽസ്, ഇതൊക്കെ കമ്പെയിൻ ചെയ്താണ് ആപ്സ് ആൻഡ് സർവീസസ് നമ്മളെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടാക്കുന്നത്. അതല്ലാണ്ട് നമ്മുടെ ഫോൺ ലിറ്ററലി നമ്മളെ സ്പൈ ചെയ്യുന്നു എന്നൊരു അർത്ഥം വരുന്നില്ല അവിടെ. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ പറയുന്നൊരു കാര്യമുണ്ട്, ലൊക്കേഷൻ ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത് നിയർ ബൈ സെർച്ച് റിസൾട്ടും റെക്കമെൻഡേഷൻസും കൂടുതൽ റെലവൻറ്റ് ആക്കാമെന്നാണ്. പ്രൈവസി സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റീസെന്റ്ലി September 30 ആൻഡ്രോയിഡിന്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ലൊക്കേഷൻ ആക്സസിന് യൂസേഴ്സിന് കൂടുതൽ കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് സർട്ടൈൻ സിറ്റുവേഷൻസിൽ ഒരു സെഷൻ മാത്രം ലൊക്കേഷൻ ഷെയർ ചെയ്യാനും ആപ്പ് ലൊക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസിയർ ആകുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു റീസെന്റ്ലി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നെക്സ്റ്റ് ടൈം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പെർമിഷൻ ചോദിക്കുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അലോ അടിക്കാതെ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഈ ആപ്ലിക്കേഷന് ശരിക്കും എന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ കോൺടാക്ട്സ് വേണമോ എന്നൊന്ന് ആലോചിച്ചിട്ട് മാത്രം പെർമിഷൻസ് ഒക്കെ ഗ്രാന്റ് ചെയ്യാൻ നോക്കുക. കാരണം ടെക്നോളജി സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്മാർട്ട് ആകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അതേസമയം നമ്മുടെ പ്രൈവസി അതിനേക്കാൾ സ്മാർട്ട് ആയിരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ചെറിയൊരു തോട്ട് മാത്രം വന്നാൽ മതി, അത്രയുള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് നമ്മുടെ ഫോണിന് നമ്മളെ കുറിച്ചിട്ട് നമ്മളെക്കാൾ അറിയാം എന്നൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, ഒട്ടനവധി ആളുകളുടെ കൺസേൺ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൽക്കാലം ആ ഒരു കൺസേൺസ് ഒക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പാട്ട് കേൾക്കേണ്ട സമയമാണ്. കൂടെയുള്ളത് ഹഫിയാണ്, ഇത് ടെക് ടോക്കിന്റെ ടൈമാണേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Third party insurance is your choice. Bima third party liability. 24 hours roadside assistance, towing and recovery, tire change, fuel delivery, battery boost, lockout support. Premium 4 thavanagalai pay cheya. Claims illengil 7% cashback um nedam. Accident undayal 3 divasam vare replacement car, oru airport drop off, oru vehicle inspection transportation service um. Samadhanamayi irikku. Bima third party liability thirinjedukku. Terms and conditions apply. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റെ കമ്പനി.
3: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
0: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
4: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
0: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
4: വിസിറ്റ് www.kidsexpo.qa.
5: Mindful Talks
6: World Mental Health Day Special.
7: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. എങ്ങനെയാണ് നല്ല റിലേഷൻഷിപ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നറിയാമോ? നിങ്ങൾക്ക് ലൈഫിൽ വിഷമമോ സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ സംഭവിക്കുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടോ? സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹാപ്പിനെസ്സിനെയും മെന്റൽ ഹെൽത്തിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. എന്നാൽ അതേ പ്രശ്നം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പ്രശ്നത്തിന്റെ വലുപ്പം കുറഞ്ഞില്ലെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള പവർ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതല്ല ഇതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്.
5: മൈൻഡ്ഫുൾ ടോക്സ്
6: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
8: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
9: എനിക്കറിയാം എന്താ വരുമെന്ന്.
10: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
8: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
11: ചെന്നൈ ബീറ്റ്സ്.
12: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
13: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
5: Now? We still have time for the festive season.
4: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
6: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
7: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
8: Yes, Bebo.
7: Pay just 25% now and I can lock the gold price.
8: Yes.
7: What's the catch?
8: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
7: I still can't believe it. No catch.
8: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10th വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: World Mental Health Day Special.
4: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ അവസാനമായിട്ട് സെൽഫ് അപ്രീസിയേഷൻ ചെയ്തത് എപ്പോഴാണ്? നമ്മളെപ്പോഴും മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കാറുണ്ടോ? സൈക്കോളജിയിൽ നെഗറ്റീവ് ബയാസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിന് നല്ല കാര്യങ്ങളെക്കാളും തെറ്റുകളും കുറവുകളും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം 10 നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അത് മാത്രം മനസ്സിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതൊരു സർവൈവൽ മെക്കാനിസം ആണെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ പോകും. അവിടെയാണ് സെൽഫ് അപ്രീസിയേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എല്ലാ ദിവസവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ക്ഷീണത്തിനിടയിലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ടെൻഷൻ ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടാവും, ഒരാളോട് കൈൻഡ്നസ് കാണിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഫിഡൻസും ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്.
1: മൈൻഡ്ഫുൾ ടോക്സ്,
3: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
4: ആകാശമായവളെ
3: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
5: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
7: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
8: എസ്സെൻസ് അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
10: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन.
1: फ्री कैश वाउचर्स ऑन डायमंड ज्वेलरी? सीरियसली माही?
2: यस बेबो.
1: पे जस्ट 25% नाउ एंड आई कैन लॉक द गोल्ड प्राइस.
2: यस.
1: व्हाट्स द कैच?
2: विद मलाबार गोल्ड एंड डायमंड्स एंजॉय फ्री कैश वाउचर्स ऑन डायमंड एंड प्रेशियस जेम ज्वेलरी परचेसेस. पे जस्ट 25% एडवांस एंड लॉक इन योर गोल्ड रेट.
1: आई स्टिल कांट बिलीव इट. नो कैच.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
5: മൈൻഡ്ഫുൾ ടോക്സ്
6: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
7: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. സന്തോഷവും സമാധാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം തേടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടിയാൽ, വീട് വാങ്ങിയാൽ, കൂടുതൽ പണം ഉണ്ടായാൽ, ആളുകൾ നമ്മൾ അംഗീകരിച്ചാലൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇമോഷനാണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, അതിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇമോഷനാണ്. ആവേശം, എക്സൈറ്റ്മെന്റ് ഒക്കെ പോലെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻ. പക്ഷേ നമ്മുടെ ബ്രെയിൻ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നേടിയാലും കുറച്ച് സമയത്തിന് ശേഷം അത് നമുക്ക് സാധാരണമായിട്ട് തോന്നും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അവസ്ഥയല്ല നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഉള്ളതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ വെൽബീയിങ് എന്നൊരു കൺസെപ്റ്റിനെ നമ്മൾ സന്തോഷം എന്നതിൽ മാത്രമല്ല ഒതുക്കുന്നത്. നമ്മുടെ ലൈഫിലൊരു മീനിങ് ഉണ്ടാവുക, ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ഗ്രാറ്റിറ്റ്യൂഡും റെസീലിയൻസും ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
4: Mindful Talks
5: World Mental Health Day Special.
6: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അതോ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അധികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സൈക്കോളജിയിൽ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവാൻ ബൗണ്ടറീസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ബൗണ്ടറീസ് ഒരിക്കലും മറ്റുള്ളവരെ അകറ്റി നിർത്തലല്ല, മറിച്ച് നമുക്ക് എവിടെ വരെയാണ് കംഫർട്ടബിൾ, എവിടെയാണ് എൻ്റെ ലിമിറ്റ് എന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നോ പറയാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, അവർ നമ്മളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ്. ഇതിന് പീപ്പിൾ പ്ലീസിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രെസ് കൂടാനും ഫ്രസ്ട്രേഷൻ വരാനും ചിലപ്പോഴൊക്കെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാനൊക്കെ കാരണമാവും. നമ്മൾ പുറമേ എല്ലാം ഓക്കെയാണെന്ന് അഭിനയിക്കുമെങ്കിലും പലപ്പോഴും ഉള്ളിൽ ഇമോഷണൽ എക്സോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അപ്പോ നമ്മൾ ഒരാളോട് നോ പറയുന്ന സമയത്ത് ഒരിക്കലും അത് റിജക്റ്റ് ചെയ്യലല്ല, അതേസമയത്ത് നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യലാണെന്നുള്ളത് മനസ്സിലാക്കുക.
4: Mindful Talks
5: World Mental Health Day Special.
7: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
8: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാ മോര്.
9: നമസ്കാരം, ഞാൻ നന്ദു.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन.
1: फ्री कैश वाउचर्स ऑन डायमंड ज्वेलरी? सीरियसली माही?
2: यस बेबो.
1: पे जस्ट 25% नाउ एंड आई कैन लॉक द गोल्ड प्राइस.
2: यस.
1: व्हाट्स द कैच?
2: विद मलाबार गोल्ड एंड डायमंड्स एंजॉय फ्री कैश वाउचर्स ऑन डायमंड एंड प्रेशियस जेम ज्वेलरी परचेसेस. पे जस्ट 25% एडवांस एंड लॉक इन योर गोल्ड रेट.
1: आई स्टिल कांट बिलीव इट. नो कैच.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബു സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.
5: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
6: Now? We still have time for the festive season.
5: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, visit bima.com.qa. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: Mindful Talks
5: World Mental Health Day Special.
6: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് ബോഡി അത്ര ക്ഷീണിച്ചിട്ടില്ലെങ്കിലും മനസ്സിനെന്തോ വല്ലാത്ത ക്ഷീണം പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മെന്റൽ റെസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ക്ഷീണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയോ കിടക്കുകയോ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജോലിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മെന്റൽ ലോഡ് എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ഇറിറ്റേറ്റഡ് ആവും, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും, മറവി കൂടും, മനസ്സിനെന്തോ ഭാരമുണ്ടെന്ന പോലെ ഫീൽ ചെയ്യും.

0: ഇളകിയ വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: QNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
1: വിസിറ്റ് www.kidsexpo.qa. Chandra.

0: സംഗീത വിരുന്ന്
1: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: Hi, this is Gautam Vasudev Menon.
4: You are listening to
3: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
2: ആകാശമായവളെ
1: പാട്ടിൽ നിറയുന്ന പ്രണയം,
2: മീഴിയിലേക്ക്
1: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
1: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: മൈൻഡ്ഫുൾ ടോക്സ്
7: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ.
8: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. എങ്ങനെയാണ് നല്ല റിലേഷൻഷിപ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ലൈഫിൽ വിഷമമോ സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ സംഭവിക്കുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടോ? സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹാപ്പിനെസ്സിനെയും മെന്റൽ ഹെൽത്തിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. എന്നാൽ അതേ പ്രശ്നം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പ്രശ്നത്തിന്റെ വലുപ്പം കുറഞ്ഞില്ലെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള പവർ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതല്ല ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്.
7: World Mental Health Day Special.
9: Hi, I'm Rijisha Vijay.
10: You're listening to
11: Radio Suno
9: 91.7 FM.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. Pay just 10% advance at Joya Lucas to book your favorite jewelry now.
2: Now? We still have time for the festive season.
1: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: Adi, ende birthday celebration enda chelavu ende.
3: Samsamindu mandi mandi.
4: Uff, ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
3: ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
4: Yes, Bebo.
3: Pay just 25% now and I can lock the gold price.
4: Yes.
3: What's the catch?
4: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
3: I still can't believe it. No catch.
4: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
5: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: Mindful Talks
7: World Mental Health Day Special.
8: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ അവസാനമായിട്ട് സെൽഫ് അപ്രീസിയേഷൻ ചെയ്തത് എപ്പോഴാണ്? നമ്മളെപ്പോഴും മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കാറുണ്ടോ? സൈക്കോളജിയിൽ നെഗറ്റീവിറ്റി ബയാസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന് നല്ല കാര്യങ്ങളെക്കാളും തെറ്റുകളും കുറവുകളും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം 10 നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അത് മാത്രം മനസ്സിലിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതൊരു സർവൈവൽ മെക്കാനിസം ആണെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ പോകും. അവിടെയാണ് സെൽഫ് അപ്രീസിയേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എല്ലാ ദിവസവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ക്ഷീണത്തിനിടയിലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ടെൻഷൻ ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടാവും, ഒരാളോട് കൈൻഡ്നസ് കാണിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഫിഡൻസും ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്.
6: മൈൻഡ്ഫുൾ ടോക്സ്
7: വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ.

0: It's time for Top 10.
1: ഹലോ വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ വീക്കെൻഡ് ഏകദേശം വൈൻഡപ്പ് ആയിരുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ടോപ്പ് ടെൻ തുടങ്ങുന്ന ടൈമാണ്. വീക്കെൻഡ് വൈൻഡപ്പ് തുടങ്ങുന്ന ടൈമാണ്. ചിച്ചുവാണ് കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോ ഇടയ്ക്ക് തുടങ്ങിയാലോ. യെസ് വെൽക്കം ടു ടുഡേയ്സ് ടോപ്പ് ടെൻ. ഇന്ന് ടോപ്പ് ടെന്നിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് ഒരു ഫാമിലി മോഡിലുള്ള പാട്ടാണ്. ആദി പൊന്മീൻ എന്നാണ് ഈ ഒരു ട്രാക്ക്. അവരാച്ചൻ ആൻഡ് സൺസ് ആണ് സിനിമ. ബിജു മേനോൻ, ശ്രീനാഥ് ഭാസി, ഗണപതി ഒക്കെ വന്നിച്ചൊരു സിനിമ. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂസും റെസ്പോൺസും ഒക്കെ പറയുന്നത് കണ്ടു. ശരിക്കും അവരാച്ചൻ ആൻഡ് സൺസ് സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ഫാമിലിയെ അറിയാം എന്നൊരു ഫീൽ വരും. അതായത് നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് പോലെ ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ രസമുള്ളൊരു ട്രാക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഏറ്റവും റീസെൻ്റായിട്ട് അൺലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടീം തന്നെ ആ ഒരു പോസ്റ്റർ വിട്ടിട്ടുണ്ടായി, ഉർവശി ചേച്ചി ഇതിലൊരു സർപ്രൈസ് റോളിൽ എത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഔട്ടായിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ഈ ഒരു സിനിമയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി മൂവിയിലെ ട്രാക്ക് ആയിട്ട് തന്നെ ഇന്നത്തെ ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങിയേക്കുക എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രാക്ക് നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. അൻവർ അലി എഴുതി, സനൽ ദേവ് കമ്പോസ് ചെയ്ത്, വിഷ്ണു കൃഷ്ണയും അനില രാജുവും ചേർന്ന് പാടിയ പാട്ടാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഈസ് കമ്മിങ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 10.

0: ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa. ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: Mindful Talks World Mental Health Day Special.
2: ഹായ്, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. സന്തോഷവും സമാധാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം തേടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടിയാൽ, വീട് വാങ്ങിയാൽ, കൂടുതൽ പണം ഉണ്ടായാൽ, ആളുകൾ നമ്മൾ അംഗീകരിച്ചാലൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇമോഷനാണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. അതിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇമോഷനാണ്. ആവേശം, എക്സൈറ്റ്മെന്റ് ഒക്കെ പോലെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻ. പക്ഷേ നമ്മുടെ ബ്രെയിൻ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നേടിയാലും കുറച്ച് സമയത്തിന് ശേഷം അത് നമുക്ക് സാധാരണമായിട്ട് തോന്നും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അവസ്ഥയല്ല നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഉള്ളതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ വെൽബീയിങ് എന്നൊരു കൺസെപ്റ്റിനെ നമ്മൾ സന്തോഷം എന്നതിൽ മാത്രമല്ല ഒതുക്കുന്നത്. നമ്മുടെ ലൈഫിലൊരു മീനിങ് ഉണ്ടാവുക, ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ഗ്രാറ്റിറ്റ്യൂഡും റെസീലിയൻസും ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്.
1: Mindful Talks World Mental Health Day Special.
3: Hi, this is your playback singer Naveen Madhav.
4: You're listening to
3: Radio Sunova 91.7. Kettu kettu kuttu koda
5: Suno Bollywood.

പാട്ട് ആദ്യം കേട്ടപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ട്രെൻഡിങ് ആവാൻ പോകുന്ന ട്രാക്കാണ് എൻ്റെ. ഇനി ഈ പാട്ട് ഇൻസ്റ്റഗ്രാം ഈ പാട്ട് ഭരിക്കും. അങ്ങനെ തന്നെയാണ്, കാരണം കഴിഞ്ഞൊരാഴ്ച ഞാൻ ഒരുപാട് റീലുകളിലൊക്കെ ഈ ഒരു ട്രാക്ക് കേട്ടു, ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ബാക്ക് ടു ടോപ് ടെൻ വിത്ത് മീ ചിച്ചു. പേശാമല എന്നാണ് ഈ ഒരു ട്രാക്ക്. ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ മില്യൺസ് ഓഫ് ആളുകൾ കണ്ടൊരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ തുടക്കം തന്നെ നമ്മൾ ഇന്നാവും കംപ്ലീറ്റ്ലി. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് മോഡിൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നത് പോലെയാണ്. അതായത് ആദ്യത്തെ ഹുക്ക് തന്നെ സെറ്റാണ്, പിന്നീട് നമ്മൾ പാട്ടിലേക്ക് ഇന്നായിക്കോളും. ബൈ സിരി ആൻഡ് RIA സെറ്റായിട്ടുള്ള ട്രാക്കാണ്, അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ്, സ്റ്റിൽ ഇപ്പോഴും ട്രെൻഡിങ് ആണെന്നുള്ളതാ. മാത്രമല്ല ഈ ഒരു പാട്ട് പല റീലുകളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മളത് അന്വേഷിച്ച് പോകും. അങ്ങനെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഫീലില്ലേ, ആ ഒരു ട്രാക്ക് കേൾക്കുമ്പോഴേ ഇത് ഏതാണ് ഈ പാട്ടെന്ന് നമ്മളിങ്ങനെ തപ്പി പോകുന്നത്. അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് പേര് ചെന്ന് ലാൻഡ് ചെയ്ത ഒരു പാട്ടാണ് നമ്മളത് ഇനി അങ്ങനെ കേൾക്കാൻ പോകുന്നത്. രസമുള്ളൊരു പാട്ടാണ്, വൈബുള്ളൊരു ട്രാക്കാണ്. അതിൻ്റെ ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോങ് ആണ്. യെസ്, പേശാമല എന്നുള്ള പാട്ട് വരുന്നുണ്ട്. റൈറ്റ് നഫ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 9.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

ടോപ് ടെണിൽ എല്ലാ വീക്കിലും എല്ലാ ആഴ്ചകളും നമ്മൾ ഇൻഡിപെൻഡന്റ് പാർട്ടികൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇൻഡി ട്രാക്കുകൾ ഇപ്പോൾ ഒരു ട്രെൻഡാണ്. അതിൻ്റെ ഒരുപാട് പേര് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രാക്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് നല്ല കിടുക്കൻ ക്രാഫ്റ്റുകൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒന്നല്ല രണ്ട് ഇൻഡി സോങ്സ് ആണ് ഓൺ ടോപ് ടെൻ. ഇത് രണ്ടും നസീബിന്റെ കെയർ ഓഫിൽ വന്നിട്ടുള്ള ട്രാക്കുകളാണ് കേട്ടോ. അതിൽ ആദ്യത്തേത് മിൻസാരം എന്നുള്ള പാട്ടാണ്, ദെൻ ഓടി ഓടി എന്നുള്ള ട്രാക്കുണ്ട്. ഈ രണ്ട് പാട്ടുകളാണ് ഞാൻ കണ്ടത്. അപ്പൊ ആക്ച്വലി നസീബിന്റെ പ്രൊഫൈൽ നോക്കുമ്പോഴേക്കും ലൈക്ക് ഇപ്പൊ എന്താ പറയാ, അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ പ്രൊഫൈലിൽ കുറച്ചധികം ട്രാക്കുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. രസമുണ്ട്, വൈബുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരെ സെറ്റിനെ പൊളിക്കാൻ പറ്റുന്ന, വൈബ് ചെയ്യാൻ പറ്റുന്ന റാപ്പ് ട്രാക്കാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഈ രണ്ട് പാട്ടുകൾ തന്നെ ഇനി അങ്ങോട്ട് കേൾക്കാം എന്നുള്ളത്. ഈ രണ്ട് പാട്ടുകളും, മിൻസാരം എന്നുള്ള പാട്ടാണെങ്കിലും ഓടി ഓടി എന്നുള്ള പാട്ടാണെങ്കിലും, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു മോഡിൽ ചെയ്തു പോയിരിക്കുന്ന പാട്ടാണ്. അതിനകത്ത് പറയാനുള്ള കാര്യങ്ങളുണ്ട്, രസമായിട്ട് പോകുന്നൊരു ഫോമുണ്ട്, ആൻഡ് ഇൻ എ വേ ഭയങ്കര ഡിഫറെൻ്റാണ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചധികം ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്, കുറച്ച് പിള്ളേർ സെറ്റ് വളർന്നു വരുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, എന്തായാലും അടിപൊളിയാവട്ടെ, സെറ്റാവട്ടെ, വൈബാവട്ടെ. നേരെ പോകുന്നു വീക്കിന് കളറാക്കാനായിട്ട് രണ്ട് കിടുക്കൻ ട്രാക്കുകളിലേക്ക്. മിൻസാരം ആൻഡ് ഓരി ഓരി ഇസ് കമ്മിങ്. സ്റ്റേ ട്യൂൻഡ്. നമ്പർ 8.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: Mental Health Day Special.
6: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അതോ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അധികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സൈക്കോളജിയിലെ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവാൻ ബൗണ്ടറീസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ബൗണ്ടറീസ് ഒരിക്കലും മറ്റുള്ളവരെ അകറ്റി നിർത്തലല്ല, മറിച്ച് നമുക്ക് എവിടം വരെയാണ് കംഫർട്ടബിൾ, എവിടെയാണ് എൻ്റെ ലിമിറ്റ് എന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നോ പറയാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, അവർ നമ്മളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കും എന്നൊക്കെയുള്ള പേടുകൊണ്ടാണ്. ഇതിന് പീപ്പിൾ പ്ലീസിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രെസ് കൂടാനും ഫ്രസ്ട്രേഷൻ വരാനും ചിലപ്പോഴൊക്കെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാനൊക്കെ കാരണമാവും. നമ്മൾ പുറമെ എല്ലാം ഓക്കെയാണെന്ന് അഭിനയിക്കുമെങ്കിലും പലപ്പോഴും ഉള്ളിൽ ഇമോഷണൽ എക്സോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അപ്പോ നമ്മൾ ഒരാളോട് നോ പറയുന്ന സമയത്ത് ഒരിക്കലും അത് റിജക്റ്റ് ചെയ്യലല്ല, അതേസമയത്ത് നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യലാണെന്നുള്ളത് മനസ്സിലാക്കുക.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel
4: And the Oscar goes to A.R. Rahman.
5: Hi, this is A.R. Rahman.
6: You're listening to Radio Suno.
5: Listen to my songs on Radio Suno 91.7 FM. Ketu ketu kutkudum.

ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടായാലോ. ബാക്ക് ടു ടോപ് 10, യു ആർ ലിസണിംഗ് ടു യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ റേഡിയോ സുനോ. ആൻഡ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത് ദ വൺ ആൻഡ് ഓൺലി ആർ ജെ ചിച്ചു ആണ്. അഗെയിൻ നമ്മളൊരു ഇൻഡി ട്രാക്കാണ് കേൾക്കാൻ പോകുന്നത് ബൈ ഈച്ചു. രസമുണ്ട്, ആളുടെ ഒന്ന് രണ്ട് പാട്ടുകൾ നമ്മൾ ഇതിനു മുമ്പും ടോപ്പ് ടെണ്ണിൽ പ്ലേ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അടുത്തൊരു ട്രാക്കാണ് ദേ വന്നിട്ടുള്ളത്. രസമുണ്ട്, വൈബുണ്ട്, കളറാണ്, കേട്ടിരിക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. ആൻഡ് പുഞ്ചിരി എന്നാണ് കേട്ടോ ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത, ഒഫ്കോഴ്സ് ഈ പാട്ടിൽ പറയുന്നത് പോലെ തന്നെ മനസ്സിൽ ഒരു പുഞ്ചിരി ഉണ്ടാവും. ഒരു പക്ഷേ ഞാൻ നിങ്ങളൊക്കെ ആരുടെയെങ്കിലും ചിരി ഇങ്ങനെ നോക്കിയിട്ട് കൊള്ളാലോ നല്ല ചിരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ചിരികളുണ്ട്. പക്ഷെ എന്തെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ചിരി ഭയങ്കര വലിയൊരു അത്ഭുതമാണ് കേട്ടോ. അതായത് നമുക്ക് എതിരെ വരുന്ന ഒരാളെ പരിചയമില്ലെങ്കിൽ കൂടിയും നമ്മളൊന്ന് ചിരിക്കുമ്പോൾ നമ്മളവിടെ ഷെയർ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓരയുണ്ട്, അത് ഭയങ്കരമാണ്. ഈ ചിലപ്പോൾ ചിരിച്ചാൽ ഓറ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മസിൽ പിടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിലും ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിരിച്ചാലാണ് നമ്മളുടെ ഓറ അടിപൊളിയാവുന്നത്. ഓക്കെ, സോ പുഞ്ചിരി എന്നുള്ള പാട്ട് ദേ വരുന്നുണ്ട്. രസമുള്ളൊരു പാട്ടാണ്, വൈബുള്ളൊരു പാട്ടാണ്, ഒരു പക്ഷേ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ചില ചിരികൾ മനസ്സിലേക്ക് വന്നേക്കാം. യെസ്, ഒരു ബ്യൂട്ടിഫുൾ സോങ് ഈസ് കമ്മിങ്. ചിച്ചു കണക്കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഒരു ചിരി ചിരിച്ചോട്ടോ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500499.

0: It's time for Top 10.
1: 10. Back to Top 10. ചിച്ചാണ് കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ റേഡിയസിനു നമ്മളിങ്ങനെ വീക്കെൻഡ് വൈബാക്കി കളറാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് റിഷ് എൻ കെയുടെ ഒരു കിടുക്കൻ ട്രാക്കാണ്. എയർ ഡ്രോപ്പ് എന്നുള്ളൊരു പാട്ടാണ്, വൈബുള്ള രസമുള്ളൊരു പാട്ടാണ്. പൊതുവെ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടാവില്ല, നമ്മളുടെ ആ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കംഫർട്ട് സോണാണ്. അവിടെ നമ്മൾ എന്താണോ അതാണ് നമ്മളെ ഗ്യാങ്ങിൻ്റെ കൂടെ. അവർക്കറിയാം നമ്മളെയും, നമുക്കറിയാം അവരെയും. ചിലപ്പോൾ ചുറ്റുമുള്ള ആളുകൾ നോക്കുമ്പോഴേക്കും ഒരാളെക്കുറിച്ച് അത്രയും കാര്യമായിട്ട് മനസ്സിലാക്കണം എന്നില്ല. പക്ഷേ അവരിൽ ആരോടെങ്കിലും ഒരാളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം കാര്യം സ്പോട്ടിൽ കിട്ടും. സോ അതാണ് നമ്മളും നമ്മളുടെ ഗ്യാങ്ങും. അത് നമ്മളുടെ ലൈക്ക് എത്രമാത്രം നമ്മൾ ഒരു ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മളുടേതായിട്ടുള്ള സ്പേസിൽ നമ്മൾ മനസ്സറിഞ്ഞ് അങ്ങോട്ട് സന്തോഷിക്കും, ആടിപ്പൊളിയാണ്. സോ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടാണ് എയർ ഡ്രോപ്പ് എന്നുള്ള ഈ ഒരു ട്രാക്ക്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കൂട്ടുകാരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരാളോടൊരു ഇഷ്ടം പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് അവരുടെ കൂടെ നിൽക്കുന്നത് കട്ടച്ചങ്കുകളൊക്കെ ആയിരിക്കുമല്ലോ. സോ അങ്ങനെയുള്ള പല ഓർമ്മകളിലേക്കൊക്കെ വേണമെങ്കിൽ പോയിട്ട് വരാം. അങ്ങനത്തെ ഒരു പാട്ടാണ്. യെസ്, ദാറ്റ് എയർ ഡ്രോപ്പ് ട്രാക്ക് ഈസ് കമ്മിങ്. സ്റ്റേ ട്യൂൻഡ്, കേട്ട് കൂട്ടുകൂടാം.
0: Number 5.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: Mindful Talks
2: World Mental Health Day Special.
3: Hi, ഞാൻ ഫാത്തിമ റിൻസി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് ബോഡി അത്ര ക്ഷീണിച്ചിട്ടില്ലെങ്കിലും മനസ്സിന് എന്തോ വല്ലാത്ത ക്ഷീണം പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മെന്റൽ റെസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ക്ഷീണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയോ കിടക്കുകയോ റെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജോലിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മെന്റൽ ലോഡ് എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ഇറിറ്റേറ്റഡ് ആവും, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും, മറവി കൂടും, മനസ്സിന് എന്തോ ഭാരമുണ്ടെന്ന പോലെ ഫീൽ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ മെന്റൽ റെസ്റ്റ് എടുക്കുക? മെന്റൽ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ 5 മിനിറ്റെങ്കിലും ഒന്ന് ഫോണ് മാറ്റി വെക്കുന്നത്, ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഇനി എടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും അത് ആസ്വദിച്ച് ആ ചായ കുടിക്കുന്നത്, നടക്കാൻ പോകുമ്പോൾ ഫോണ് സ്ക്രോൾ ചെയ്യാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്, ഇതൊക്കെ മെന്റൽ റെസ്റ്റ് ആണ്. കാരണം നമ്മൾ മനസ്സിന് റെസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കാൻ കഴിയുന്നത്.
1: Mindful Talks
2: World Mental Health Day Special.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

ആക്ച്വലി ടോപ് ടെൻ നമ്മളൊന്നല്ല രണ്ട് പാട്ടുകളാണ് കേൾക്കാൻ പോകുന്നത്. ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ട ട്രെൻഡിങ് ആയ രണ്ട് സിനിമകളിലെ രണ്ട് പാട്ടുകൾ. യെസ്, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ട്രാക്കുകളിൽ ഒന്നൊരു തമിഴ് ട്രാക്കാണ്, ഒന്നൊരു മലയാളം ട്രാക്കാണ് കേട്ടോ. തമിഴ് വിജയ് സേതുപതിയുടെ പാട്ടാണ് എൻ്റെ ഈ ഒരു പാട്ട്, ബത്ത മൂവിലെ ട്രാക്കാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ പോലെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കും. ഒരു ഒരു കുട്ടി ആക്ച്വലി വളരെ ആക്സിഡൻ്റലി അവിടുത്തെ ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററിനെ സ്കൂൾ വാഷ്റൂമിൽ ലോക്ക് ചെയ്യുന്നു. ദെൻ പിന്നീട് സംഭവിക്കുന്ന കുറേ ഇൻസിഡൻസും ഇവർ തമ്മിൽ ഭയങ്കര ഒരു സൗഹൃദത്തിലേക്ക് എത്തുന്നതൊക്കെയാണ് കഥ. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ളൊരു പ്ലോട്ട് പറഞ്ഞു പോയ ഒരു മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലെ നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള സായി അഭയങ്കർ ചെയ്തൊരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രസമുള്ള വൈബുള്ള അതൊരു കിടുക്കൻ പാട്ട് വരുന്നുണ്ട്. ദെൻ അതിനെ കൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്തൊരു ട്രാക്ക്, ഈ അടുത്തിടയ്ക്ക് ഒരു ടൈം ലൂപ്പ് സിനിമ കൊണ്ടുവന്ന് നമ്മളെ ഞെട്ടിച്ചത് ധൂമകേതുവാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ അങ്കിത് മേനോൻ മ്യൂസിക്കിൽ നമ്മൾ അടുത്തൊരു പാട്ട് കേട്ടാലോ, എൻ ഗെയിം ട്രാക്കാണ്. നമ്മൾ ഒരു ഡി സി മാർവൽ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവന്നൊരു പേരാണ് അത് എന്നെനിക്കറിയാം. എന്തായാലും ഈ ഒരു പാട്ട് വൈബാണ്, രസമുണ്ട്, കിഡിലോസ്കേറ്റിലൊരു പാട്ടാണ്. സോ ആ ഒരു പാട്ടോടെ നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. പിന്നെ എനിക്ക് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ നമ്മുടെ ടർബോ മൂവിയുടെ മോഡിലെ അങ്ങനത്തെ ഒരു മോഡൊക്കെ കിട്ടി. സോ രസമാണ്, വൈബാണ്, നേരെ വരുന്നു രണ്ട് കിഡിലൻ ക്രാഫ്റ്റുകൾ. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

അടുത്തൊരു പാട്ട് രസമുള്ള വൈബുള്ള ഒരു പാട്ടാണ്. മനസ്സുകൊണ്ട് നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചോ ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളതേ. ഒരു ഇന്ത്യ ട്രാക്കാണ്. ഏകൻ എന്ന ആളുടെ, ഏകൻ എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള പാട്ടാണ് മലനാട് എന്നാണ് ഈ ഒരു പാട്ട്. അപ്പൊ ആളുടെ പ്രൊഫൈൽ നോക്കുമ്പോഴേക്കും ഒരുപാട് പാട്ടുകളെ വലിയ ഹിസ്റ്ററി ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് രസമായിട്ട് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമുക്കിവിടെ നമ്മുടെ ചുറ്റും ഉള്ളത് എന്നാണ്. സോ അവരെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ കിട്ടും. പിന്നെ എപ്പോഴും ഈ പാട്ടുകളുടെ കേസിൽ ചിലപ്പോൾ മാറി വരുന്ന ട്രെൻഡുകൾക്ക് അനുസരിച്ചുള്ള പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നോ എല്ലാവർക്കും ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷേങ്കിലും ഈ മുൻവിധികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാട്ട് ഓക്കെ കേട്ട് ആ ഒരു പാട്ടായിട്ട് അതിനെ ഉൾക്കൊള്ളാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു രസമാണ്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് ട്രെൻഡുകളിലാണെങ്കിലും രീതികളിലാണെങ്കിലും പാട്ടുകളുടെ സ്ട്രക്ചറിലാണെങ്കിലും മോഡിലാണെങ്കിലും ഒക്കെ മാറ്റം വരും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. സോ രസമുള്ളൊരു പാട്ട് വരുന്നുണ്ട്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ട് വരുന്നുണ്ട്. നേരെ പോകാം ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സോ ഏകൻ, ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ. ഇനിയും കുറച്ചൊക്കെ എടുക്കാൻ പാട്ടുകൾ ചെയ്യാൻ പറ്റട്ടെ. യെസ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 2.

0: ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ സംഭവിക്കുമ്പോ അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടോ? സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹാപ്പിനെസ്സിനെയും മെന്റൽ ഹെൽത്തിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. എന്നാൽ അതേ പ്രശ്നം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പ്രശ്നത്തിന്റെ വലുപ്പം കുറഞ്ഞില്ലെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള പവർ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതല്ല ഇതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്.
1: മൈൻഡ്ഫുൾ ടോക്സ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ. This is Radio Suno 91.7 FM, Qatar's favorite radio station.

എത്ര പെട്ടെന്നാണല്ലേ ഒരു വീക്കെൻഡ് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഏകദേശം ഇതേ ടോപ്പ് ടെന്നും വൈൻഡപ്പ് ചെയ്യാർ ആയിട്ടുണ്ട്. യെസ്, നമ്മൾ നേരെ പോകുന്നത് ടോപ്പ് ടെന്നിലെ വൈൻഡപ്പ് ട്രാക്കിലേക്കാണ്. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളത് ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബാച്ചിലർ പാർട്ടി എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്നത് ബൈ അമൽ നീരദ്. അന്ന് ആ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരോളം അത് വേറെ ലെവലായിരുന്നു. എനിക്കൊന്നും ഒരു പുതിയ

0: അല്ലെങ്കിൽ പുതിയൊരു ട്രെൻഡിന്റെ തുടക്കത്തിലുള്ള സിനിമകളിൽ ഒന്നാണത്. ദെൻ അതിനുശേഷം ഒരു 10-14 വർഷങ്ങൾക്ക് ഇപ്പുറം ബാച്ചിലർ പാർട്ടിയുടെ സെക്കൻഡ് പാർട്ട് ദേ ഇങ്ങനെ ഔട്ടാവാനിട്ട് പോവാണ്. അതിന് അപ്ഡേഷൻസ് ഒക്കെ വന്നപ്പോഴേക്കും കൊള്ളാലോ, വൈബാണല്ലോ, രസമാണല്ലോ എന്നൊരു ഫീലാണ്. ബാച്ചിലർ പാർട്ടി ഡു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ടു അല്ല, DEUX. ആക്ച്വലി ഇതൊരു ഫ്രഞ്ച് ടേമാണ്, ഡു രണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഫ്രഞ്ച് വേർഡാണിത്. ഓക്കെ, അപ്പോൾ സിനിമയുടെ അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും ഏറ്റവും രസമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക്കൽ, ആഹാ അടിപൊളി. അപ്പോൾ വാഴവേ മായം എന്നൊരു ട്രാക്ക് ഔട്ടായിട്ടുണ്ടായി, ആ ഒരു പാട്ടാണ് ഇന്നത്തെ ടോപ്പ് ടെന്നിലെ വൈൻഡ് അപ്പ് ട്രാക്ക്. അതിൻ്റെ ഒരു മൂവി കാസ്റ്റ്, നസ്ലിൻ, ടൊവിനോ, ചാക്കോച്ചൻ, സൗബിൻ, ഷറഫുദ്ദീൻ, ദെൻ ഷൈൻ ടോം, ചാക്കോ, ജ്യോതിർമായി, രജീഷ, വിജയൻ, ലൈക്ക് ഉൾപ്പെടെ കുറേയധികം ആളുകൾ, ആർട്ടിസ്റ്റുകൾ, സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സെറ്റാകും, വൈബാകും, കളറാകുമെന്നാണ് പ്രതീക്ഷ. നവംബർ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള അപ്ഡേഷൻസും വരുന്നുണ്ട്. ബിക്കോസ് അടുത്ത മാസം, അതായത് ഓ നവംബർ എന്ന് പറഞ്ഞാൽ അടുത്ത മാസം, അതെ അടുത്ത മാസമാണ് മൂവിയുടെ അപ്ഡേറ്റുകളുള്ളത്. അങ്ങനെ ആവട്ടെ, വൈബാവട്ടെ. യാ, അപ്പോൾ എന്തായാലും ഒരു കിടുക്കൻ വീക്കെൻഡ് വൺസ് അഗെയിൻ വിഷ് ചെയ്യുന്നു. വീക്കെൻഡ് വൈൻഡ് അപ്പ് ആവാറായി എനിക്കറിയാം, എങ്കിലും അടിപൊളിയാവട്ടെ, വൈബാവട്ടെ. തൽക്കാലത്തേക്ക് ഞാൻ അങ്ങടേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കലി, ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർജെ ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.
1: Number 1.

0: action.
1: Mana Dinesha, Adimohamana, Adimoham.
0: Horror, Taniki Pogan, Anu Adilla. Or drama.
2: In the Kudumba, in the Sorkaraji.
0: Is the genre Idanangilum? Ivide, to get ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar. And
4: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.
5: Everyone, this is Arman Malik here.
6: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. K to K to Kootu Koodam.

This is Radio Suno 91.7 FM.

रेडियो सुनो 91.7 FM, 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings presented by
4: Joy Alukasil verum 10% advance nalgi ettavum kurinja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare maatram
5: powered by
6: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
7: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.

रेडियो सुनो 91.7 FM, 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: रेडियो सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।